0: ജസാക്കും അല്ലാഹു ഖൈറൻ. തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
1: നാം അടുത്തതായി കാതോർക്കുന്നത് മധുരം ഖുർആൻ. അബ്ദുള്ള അൽ ജുഹനിയുടെ മധുരമായ പാരായണത്തിൽ വിശുദ്ധ ഖുർആനിൽ 12 അധ്യായം സൂറത്ത് യൂസുഫിൻ്റെ 77 മുതൽ 95 വരെയുള്ള വചനങ്ങൾ നമുക്ക് കാതോർക്കാം.
2: أعوذ بالله من الشيطان الرجيم. قالوا

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. സൂറത്ത് യൂസുഫ് 77 മുതൽ 95 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഹാഫിദ് അബ്ദുള്ള അൽ ജുഹനി.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. നാം കേട്ടത് 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിലെ 1 മുതൽ 28 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിദ് മാജിദ് അസ്സമീൽ.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: എന്ന് 2026 സെപ്റ്റംബർ 5, ഹിജ്റ വർഷം 1448, റബിയുൽ അവൽ 23.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ലോക പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 1 മുതൽ 126 കൂടിയ വചനങ്ങൾ നാം ആസ്വദിക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ولو جعلناه ملكا لجعلناه رجلا وللبسنا عليهم ما يلبسون.

هم مبلسون فقطع دابر القوم الذين ظلموا والحمد لله.

يستعجلون به إن الحكم إلا لله يقص الحق وهو خير الفاصلين.

اتبع ما أوحي إليك من ربك لا إله إلا هو وأعرض عن المشركين.

മാഷാല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 1 മുതൽ 126 കൂടിയ വചനങ്ങളാണ് നാം ആസ്വദിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
4: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
5: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി. സൂറത്തുൽ അഹ്സാബിലെ 59-ാം വചനം, ഭാഗം 2.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 59-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ അവസാന ഭാഗം ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാഅല്ലാഹ്. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 59-ാം വചനം ഭാഗം 2. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: പരിശുദ്ധ ഖുർആനിന്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തത്.

അതുപോലെ അള്ളാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അള്ളാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അള്ളാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 9020840.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അൽ മുഅല്ലിം സൂറ അൽ ബഖറ 34-39 വചനം. ഖലീഫ സുനൈജി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് സൂറത്തുൽ ഖലം 34-ാമത്തെ വചനം മുതൽ 44-ാമത്തെ വചനം വരെയാകുന്നു.
1: വചനം 34. വാക്കർത്ഥം: ഇന്ന ലിൽ മുത്തഖീന, നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക് അഥവാ ഭയഭക്തന്മാർക്കുണ്ട്. ഇന്ദ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിങ്കൽ, ജന്നാത്തിൻ നഈം, സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ അഥവാ സ്വർഗങ്ങൾ.
2: ഇന്ന ലിൽ മുത്തഖീന ഇന്ദ റബ്ബിഹിം ജന്നാത്തിൻ നഈം,
1: നിശ്ചയമായും ഭയഭക്തന്മാർക്ക് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ ഉണ്ടായിരിക്കും. വചനം 35. വാക്കർത്ഥം: അഫനജ്അലു, എന്നാൽ അപ്പോൾ നാം ആക്കുകയോ, അൽ മുസ്ലിമീന, മുസ്ലിങ്ങളെ, കൽ മുജിരിമീൻ, കുറ്റവാളികളെപ്പോലെ.
2: അഫനജ്അലുൽ മുസ്ലിമീന കൽ മുജിരിമീൻ,
1: എന്നാൽ മുസ്ലിങ്ങളെ നാം കുറ്റവാളികളെപ്പോലെ ആക്കുകയോ. വചനം 36. വാക്കർത്ഥം: മാലക്കും, നിങ്ങൾക്കെന്താണ്, എന്തുപറ്റി, കൈഫ, എപ്രകാരമാണ്, തഹ്കുമൂൻ, നിങ്ങൾ വിധി കൽപ്പിക്കുന്നു.
2: മാലക്കും കൈഫ തഹ്കുമൂൻ,
1: നിങ്ങൾക്കെന്താണ്, എപ്രകാരമാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത്. വചനം 37. വാക്കർത്ഥം: അം ലക്കും, അഥവാ അതല്ല, നിങ്ങൾക്കുണ്ടോ, കിതാബുൻ, ഒരു ഗ്രന്ഥം, അഥവാ വല്ല വേദഗ്രന്ഥവും, ഫീഹി, അതിൽ, തദുറുസൂൻ, നിങ്ങൾ പഠിച്ച് വായിച്ചു കൊണ്ടിരിക്കുന്നു.
2: അം ലക്കും കിതാബുൻ ഫീഹി തദുറുസൂൻ,
1: അഥവാ നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവുമുണ്ടോ, നിങ്ങളതിൽ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുമാറ്. വചനം 38. വാക്കർത്ഥം: ഇന്നലക്കും, നിശ്ചയമായും നിങ്ങൾക്കുണ്ട് എന്ന്, ഫീഹി, അതിൽ, അതുപ്രകാരം, ലമാ തഹയ്യറൂൻ, നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന അഥവാ ഇഷ്ടപ്പെടുന്നത്.
2: ഇന്നലക്കും ഫീഹി ലമാ തഹയ്യറൂൻ,
1: നിങ്ങൾ യഥേഷ്ടം തെരഞ്ഞെടുക്കുന്നത് നിശ്ചയമായും അതിൽ, ആ ഗ്രന്ഥത്തിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന്. 34 മുതൽ 38 വരെ വചനങ്ങളുടെ വിശദീകരണം: നിങ്ങൾ നിങ്ങളുടെ ഈ നില തന്നെ തുടർന്നാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾ തെരഞ്ഞെടുക്കുന്നതുമായ പ്രതിഫലം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് വിധി കൽപ്പിക്കുന്ന വല്ല വേദഗ്രന്ഥവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ അത് വായിച്ചുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയെല്ലാം വാദിക്കുന്നതും എന്ന് സാരം. വചനം 39. അം ലഖും, അതല്ല, അഥവാ നിങ്ങൾക്കുണ്ടോ, ഐമാനുൻ, വല്ല സത്യങ്ങളും പ്രതിജ്ഞകളും, അലൈന, നമ്മുടെ മേൽ ഉത്തരവാദപ്പെട്ട അഥവാ ബാധ്യസ്ഥമായ, ബാലിഗത്തുൻ, എത്തുന്നതായ, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്തുനാൾ വരെ, ഇന്ന ലക്കും, നിശ്ചയമായും നിങ്ങൾക്കുണ്ടെന്ന്, ലമാ തഹ്കുമൂൻ, നിങ്ങൾ വിധിക്കുന്നത്.

0: അഥവാ ഖിയാമത്തുനാൾ വരേക്കും എത്തുമാറ് ബലത്തിലിരിക്കുന്ന വല്ല സത്യപ്രതിജ്ഞകളും നമ്മുടെ മേൽ ഉത്തരവാദപ്പെട്ടതായി നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ വിധി കൽപ്പിക്കുന്നത് നിശ്ചയമായും നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന്. വചനം 40. വാക്കർത്ഥം: സൽഹും, അവരോട് ചോദിക്കുക, അയ്യുഹും, അവരിൽ ഏതൊരുവനാണ്, ബിദാലിക, അതിനെപ്പറ്റി, സഈം, ഏറ്റുപറയുന്നവൻ അഥവാ ഉത്തരവാദം വഹിക്കുന്നവൻ.
1: സൽഹും അയ്യുഹും ബിദാലിക സഈം.
0: നബിയെ, അവരോട് ചോദിക്കൂ, അവരിൽ ഏതൊരുവനാണ് അത് സംബന്ധിച്ച് ഏറ്റുപറയുന്നവൻ. വചനം 41. വാക്കർത്ഥം: അം ലഹും, അതല്ല അവർക്കുണ്ടോ, ഷുറക, വല്ല പങ്കുകാരും, ഫല്യഅതൂ, എന്നാൽ അവർ വരട്ടെ, ബിഷുറകഇഹിം, അവരുടെ പങ്കുകാരെ കൊണ്ട് അഥവാ പങ്കുകാരുമായി, ഇങ്കാനൂ, അവരാണെങ്കിൽ, സ്വാദിഖീൻ, സത്യവാന്മാർ.

0: അഥവാ അവർക്ക് വല്ല പങ്കുകാരും ആരാധ്യനും ഉണ്ടോ? എന്നാൽ അവർ തങ്ങളുടെ പങ്കുകാരെ കൊണ്ടുവരട്ടെ, അവർ സത്യവാന്മാരാണെങ്കിൽ. 39 മുതൽ 41 വരെ വചനങ്ങളുടെ വിശദീകരണം. കാര്യങ്ങളുടെ അന്തിമ തീരുമാനത്തിൻ്റെ ദിവസം ഖിയാമത്ത് നാളാണല്ലോ. അവരുടെ ഹിതവും ഇച്ഛയും അനുസരിച്ചായിരിക്കും അവർക്ക് പ്രതിഫലം നൽകപ്പെടുക എന്നുള്ളതിന് അതുവരേക്കും ബലത്തിലിരിക്കുന്ന വല്ല ഉറപ്പും അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളതായി വല്ലവരും വാദിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവർ അതൊന്ന് തെളിയിക്കട്ടെ. അതല്ലെങ്കിൽ അവരുടെ ഉദ്ദേശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കത്തക്ക അധികാരാവകാശങ്ങളോടുകൂടിയ വല്ല പങ്കുകാരും അഥവാ അള്ളാഹുവിൻ്റെ പങ്കാളികളായി അവർ ഗണിച്ചു വരുന്ന വല്ല ആരാധ്യ വസ്തുക്കളും അവർക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതും ഒന്ന് കാണട്ടെ എന്ന് താൽപ്പര്യം. വചനം 42. വാക്കർത്ഥം: യൗമ യുക്ഷഫു, തുറക്കപ്പെടുന്ന, വെളിവാക്കപ്പെടുന്ന അഥവാ നഗ്നമാക്കപ്പെടുന്ന ദിവസം. അൻസാഖിൻ, കണങ്കാലിൽ നിന്ന്. വയുദ്ഔന, അവർ ക്ഷണിക്കപ്പെടുകയും ചെയ്യും. ഇലസുജൂതി, സുജൂതിലേക്ക് അഥവാ സുജൂദ് ചെയ്യാൻ. ഫലാ യസ്തത്വീഊൻ, അപ്പോൾ അവർക്ക് സാധിക്കുകയില്ല.
1: യൗമ യുക്ഷഫു അൻസാഖിൻ വയുദ്ഔന ഇലസുജൂദ് ഫലാ യസ്തത്വീഊൻ.
0: കണങ്കാൽ വെളിവാക്കപ്പെടുന്ന അഥവാ കാര്യം ഗൗരവത്തിലെത്തുന്ന ദിവസം ഓർക്കുക. സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടും, അപ്പോൾ അവർക്ക് അതിന് സാധ്യമാകുന്നതുമല്ല. വചനം 43. വാക്കർത്ഥം: ഖാശിഅതൻ, താഴ്മ കാണിച്ച് അഥവാ ഭക്തി കാട്ടിക്കൊണ്ട്. അബ്സ്വാറുഹും, അവരുടെ ദൃഷ്ടികൾ. തർഹഖുഹും, അവരെ മൂടും, ആവരണം ചെയ്യും അഥവാ ബാധിക്കും. ദില്ലതുൻ, നിന്ദ്യത, ഹീനത, അപമാനം. വഖദ് കാനു, അവർ ആയിരുന്നിട്ടുണ്ട്. യുദ്ഔന, അവർ ക്ഷണിക്കപ്പെടുക. ഇലസുജൂതി, സുജൂദ് ചെയ്യാൻ. വഹും, അവർ ആയിരിക്കെ. സാലിമൂൻ, സുരക്ഷിതർ അഥവാ രക്ഷപ്പെട്ടവർ.

0: തങ്ങളുടെ കണ്ണുകൾ താഴ്ത്തി വിനയപ്പെട്ടവരായ നിലയിൽ നിന്ദ്യത അവരെ ആവരണം ചെയ്യുന്നതാണ്. അവർ സുരക്ഷിതരായിരിക്കുമ്പോൾ സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടാറുണ്ടായിരുന്നു. അന്ന് അവരത് ചെയ്തിരുന്നില്ല. 42-43 വചനങ്ങളുടെ വിശദീകരണം. മുഴങ്കാലിൽ നിന്ന് വസ്ത്രം പൊക്കി നഗ്നമാക്കപ്പെടുക എന്നത്രേ യുക്ഷഫു അൻസാഖിൻ എന്ന വാക്കിൻ്റെ സാക്ഷാൽ അർത്ഥം. കാര്യം വളരെ ഗൗരവപ്പെട്ട അവസ്ഥയിലെത്തുക എന്ന ഉദ്ദേശത്തിൽ ആ വാക്ക് ഉപയോഗിക്കപ്പെടുന്നു. വലിയ ആപത്ത് നേരിടുമ്പോൾ വസ്ത്രം പൊക്കിപ്പിടിച്ച് ഓടിപ്പോകുക പതിവാണല്ലോ. ഇതിൽ നിന്നാണ് ഈ അലങ്കാരപ്രയോഗം ജന്മം എടുത്തിരിക്കുന്നത്. ഖിയാമത്ത് നാളിലെ അതിഗൗരവഘട്ടമാണ് ഇവിടെ ഉദ്ദേശ്യം. ലോകരക്ഷിതാവായ അല്ലാഹു സൃഷ്ടികളെ വിചാരണക്കെടുക്കുന്ന അവസരത്തിൽ അവിശ്വാസികൾ അങ്ങേയറ്റം നിന്ദ്യരും ഹീനരുമായിക്കൊണ്ട് ലജ്ജിച്ചു തലതാഴ്ത്തി കീഴ്പോട്ടു നോക്കിക്കൊണ്ടിരിക്കും. സൂറത്ത് ഷൂറ 45 വചനം നോക്കുക. ഈ അവസരത്തിൽ അവരോട് അല്ലാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യാൻ ആവശ്യപ്പെടുമെന്നും അവർക്ക് അതിന് സാധിക്കുന്നതല്ലെന്നും അല്ലാഹു പ്രസ്താവിക്കുന്നു. ഇഹത്തിൽ വച്ച് അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ അവരെ പ്രവാചകന്മാർ മുഖേന ക്ഷണിച്ചിരുന്നുവല്ലോ. അപ്പോൾ അവർ അതിന് വിസമ്മതിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ അവർ അതിന് പരിപൂർണമായും തയ്യാറാണ്. പക്ഷേ അവർക്കതിന് സാധ്യമാകുകയില്ല. അവരോട് ഈ അവസരത്തിൽ സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശ്യം അവരെ വഷളാക്കലും നിന്ദിക്കലുമാണെന്ന് വ്യക്തമാണല്ലോ. കാര്യം ഗൗരവത്തിങ്കലെത്തുന്ന അവസരത്തിൽ സത്യവിശ്വാസികളായ ഓരോ പുരുഷനും സ്ത്രീയും അല്ലാഹുവിന് സുജൂദ് ചെയ്യും. ഇഹത്തിൽ വച്ച് കീർത്തിക്കും പ്രശസ്തിക്കും വേണ്ടി സുജൂദ് ചെയ്തു വന്നിരുന്നവർ ബാക്കിയാകും. ഈ അവസരത്തിൽ അവരും സുജൂദ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ അവരുടെ മുതുക് വളയാതെ ഒരേ നട്ടെല്ലായിത്തീരുന്നതാണ് എന്ന് ബുഖാരിയും മുസ്ലിമും റഹിമഹുമല്ല ഉദ്ധരിക്കുന്ന ഒരു നബിവചനത്തിൽ വന്നിട്ടുണ്ട്. അവിശ്വാസികളുടെ സ്ഥിതിഗതികൾ പലതും വിവരിച്ച ശേഷം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറത്തുൽ ഖലം 34 വചനം മുതൽ 44 വചനം വരെയാകുന്നു.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക, പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്കും.
5: ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല,
4: അതായത്
5: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
4: അതായത്
5: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത് അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
4: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാകുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പാരായണം ഓരോ ജുസ് വീതം കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന ഖതമുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മാഹിർ അൽ മുവാഖിലി.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാകുമുല്ലാഹു ഖൈറൻ. ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാഹിർ അൽ മുവാഖിലി.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തു കാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈകൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇല്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുറാൻ റീഡിൽ ഇനി അത്തഹ്സീൻ സൂറ അൽ ബഖറ 93 മുതൽ 94 വരെയുള്ള വചനം ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ അത്തഹ്സീനിൽ നമ്മോടൊപ്പം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 93 94 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. വഇദ് അഖദ്ന, എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് പോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം വൈസ് അഖദ്ന എന്നല്ല, വൈസ് എന്നല്ല, വഇദ് അഖദ്ന, വഇദ്, വഇദ്, ദാ ദീദു അദ്, വഇദ് അഖദ്ന. ഇവിടെയും അഖസ്ന എന്നല്ല, അഖദ്ന, അഖദ്ന, വഇദ് അഖദ്ന മീസാഖക്കും, മീസാഖക്കും എന്നാണ് സാധാരണ ഓതിപ്പോകുമ്പോൾ പല ആളുകളും, തജ്വീദ് നിയമങ്ങളോ അക്ഷരങ്ങളുടെ മഖ്റജൊന്നും അറിയാത്ത ആളുകൾ മീസാഖക്കും എന്ന് പറഞ്ഞു പോകും. മീസാഖക്കും, മീസാഖക്കും, മീസാഖക്കും. വറഫഅന, വറഫഅന, വറഫഅന, ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ ആ ഒരു മഖ്റജ്, ആ അക്ഷരം പുറപ്പെടുന്ന സ്ഥലം. അതുകൊണ്ട് അവിടെയും ശ്രദ്ധിക്കണം. ഐൻ വറഫഅന, വറഫഅന എന്നല്ല, ورفعنا فوقكم الطور فوقكم قافും കാഫും മഖ്റജ് അടുത്തടുത്തുള്ള അക്ഷരങ്ങളാണ് قافും കാഫും. ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. فوقكم, فوقكم الطور, طور. പ്രത്യേകിച്ചും ത്വാന് ദമ്മക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഉച്ചരിക്കണം, അല്ലെങ്കിൽ അത് സാധാരണ ടാഇനെ കൊണ്ട് പറയുന്ന രൂപത്തിൽ فوقكم الطور എന്നാവും. പാ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന ഒരു സിഫത്ത്, അതാണ് പാ തൈ തൂ അത്തൂറ് ഫൗഖകും തൂറും. ഖുദൂമ ആതൈനാകും, ഇവിടെയും ഖുദൂമ ആതൈനാകും, മാ ആതൈനാകും. മദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണ്. സാക്കിന മീമിന് ശേഷം ബാ ഇഖ്ഫ ഷഫവി, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആതൈനാകും ബിഖുവ, ബിഖുവതിൻ, ബിഖുവ, വാന് ശബ്ദുണ്ട്, ബിഖുവ, ബിഖുവതിൻ വസ്മഉ, തൻവീന് ശേഷം വ, തൻവീനിലെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന, ബിഖുവതിം വസ്മഉ, ബിഖുവതിം വസ്മഉ. ഖാലു സമിഅന, ഖാലു ഖാഫ്, ഖാലു സമീന അല്ല, ഖാ, ഖാലു സമിഅന, സമിഅന. ഇവിടെ വസ്മഉ, സമിഅന, ഇവിടെ എല്ലാം ഉള്ള ഐന് വളരെയധികം ശ്രദ്ധിക്കണം. വസ്മഉ അല്ലെങ്കിൽ സമീന ഇങ്ങനൊന്നുമല്ല പറയേണ്ടത്, കൃത്യമായും തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നും അത് ഉച്ചരിക്കണം. സമിഅന വഅസൈന, വസ്മഉ സമിഅന, അതുപോലെ വഅസൈന, ഇവിടെയും ഐനിൻ്റെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കണം. വഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ല, ഇജ്ല, ഐൻ. വഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ല അല്ല, ഐനാണ്. ഇജ്ല, അതുപോലെ ജീമിനെ ഖൽഖല ചെയ്യണം. ഫീ ഖുലൂബിഹിമുൽ ഇജ്ല ബികുഫ്രിഹിം. ഖുൽ ബിസ്മ, ഖുൽ ബിസ്മ, ബിസ്മ അല്ല, ബിസ്മ, ഖുൽ ബിസ്മ യഅമുറുകും, യഅമുറുകും ബിഹി, സാക്കിന മീമിന് ശേഷം ബ ഇഖ്ഫ ഷഫവി, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യഅമുറുകും ബിഹി, ബിഹി ഈമാനുകും, ഇവിടെ ബിഹി ഹ ഉദ്ദമീർ, ശേഷം ഹംസ അടുത്ത പദത്തിൽ. മദ് മുൻഫസിൽ പോലെ തന്നെ നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. സുലത്തു തവീൽ അല്ലെ, സുലത്തുൽ കുബറ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. ബിഹി ഈമാനുക്കും ഇൻ കുന്തും, രണ്ട് മണിക്കലും ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ ഇൻ കുന്തും മുഅ്മിനീൻ, സാക്കിന മീമിന് ശേഷം മീമ്. ഇദ്ഗാമത മാസിലേൻ, അവിടെ ഒന്നാമത്തെ മീമിന് അടുത്ത മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇൻ കുന്തും മുഅ്മിനീൻ, ഇങ്ങനെ. ഇനി അടുത്തായത് ഖുൽ ഇൻ കാനത് ലക്കും, ഖുൽ ഇൻ, ഇവിടെ ഇൻ കാനത് അവ്യക്തമാക്കി മണിക്കണം. സാക്കിന നൂനു ശേഷം കാഫാണ്, അവ്യക്തമാക്കി മണിക്കണം. ഇൻ കാനത്ത്, ഇനി കാനത്ത് ലക്കും എന്നല്ല പറയേണ്ടത്, കാനത്ത് ലക്കും, തായിനെ ഖൽഖല ചെയ്യരുത്. ഇൻ കാനത് ലക്കും, ലക്കുമുദ്ദാറുൽ ആഖിറ, അവിടെ നിർത്തുകയാണെങ്കിൽ, നിർത്താതെ ഓതുക,
നിർത്തുകയാണെങ്കിൽ ആഖിറ എന്ന് പറയാം. قل إن كانت لكم الدار الآخرة عند الله عند ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. عند الله خالصة വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. ഖാഉം സാദും പ്രത്യേകം രണ്ടക്ഷരവും ഹെവി ലെറ്ററാണ്, അഥവാ ഇസ്തിഇലാന്റെ അക്ഷരമാണ്, കനപ്പിച്ച് ഉച്ചരിക്കണം. ഖാ അതുപോലെ സാ ഖാലിസതൻ ഖാലിസതൻ മിൻ ഇവിടെ തൻവീനു ശേഷം മീം, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ദൂനില്ല മിൻ ദൂനിന്നാസ് സാക്കിന നൂന് ശേഷം ദാല് അവ്യക്തമാക്കി മണിക്കുക. ഇഖ്ഫാം ബിഖുന്ന ഖാലിസതൻ മിൻ ദൂനിന്നാസ് അന്നാസ് നൂന് ശദ്ദ് മണിക്കണം. ഫതമന്നഹു ഫതമന്നവുൽ വ എന്ന അക്ഷരത്തിന് ദമ്മാണ്, വളരെയധികം ശ്രദ്ധിക്കണം. ഫതമന്നൗൽ മൗത്ത എന്നല്ല, ഫതമന്നൗൽ മൗത്ത എന്ന് പറയരുത്, ഫതമന്നവു ഫതമന്നവു. അപ്പോൾ ഫതമന്നവു നൂന് ശദ്ദ് മണിക്കണം, വാവിന് ദമ്മ്, ഫതമന്നവുൽ മൗത്ത ഇങ്ങനെ പറയണം. ഫതമന്നവുൽ മൗത്ത ഇൻ കുന്തും സാക്കിന നൂന് ശേഷം കാഫ്, അതുപോലെ കുന്തും ഇവിടെയും സാക്കിനാനുവിന് ശേഷം ത, ഇഖ്ഫാവും ബിഗുന്ന രണ്ടും അവ്യക്തമാക്കി മണിക്കണം. ഇൻ കുന്തും സാദിഖീൻ സാദിഖീൻ, സാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂട്ടി ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരുന്ന രൂപത്തിലല്ല, ചുണ്ടുകൾക്ക് പ്രത്യേകിച്ച് അവിടെ വർക്കില്ല. സാദിഖീൻ, സാദ് ഹെവി ലെറ്ററാണ്, അഥവാ ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. സാ സാ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സാദിഖീൻ ഖാഫിൻ്റെ ആ ഒരു മഖ്റജും ശ്രദ്ധിക്കുക. സാദിഖീൻ എന്നാണ് പറയേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ബാറക അല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ഇപ്പോൾ സമാപിച്ചത് അത്തഹസീൻ സൂറത്തുൽ ബഖറ 93-94 വചനം. അത്തഹസീനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിൽ അബ്ദുശുക്കൂർ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസഫിലെ പേജ് നമ്പർ

0: മഷാഅല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 502 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദിയാണ് ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹർമൈൻ ലൈവ്.

മക്കയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി സൂറത്തിൽ അങ്കബൂത്തിലെ 50 മുതൽ 69 വരെയുള്ള വചനം പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി.

0: മദീനയിൽ സൂറത്ത് അൻആമിലെ 14 മുതൽ 19 വരെ മഗ്രിബ് നമസ്കാരത്തിൽ നേതൃത്വം നൽകി പാരായണം ചെയ്തത് ഷെയ്ഖ് സലാഹൽ ബുദൈർ. ഹറമൈൻ ലൈവ് സമാപിക്കുന്നു.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നാം കേട്ടത് 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിലെ 1 മുതൽ 28 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിൽ മാജിദ് അസ്സമീൽ.

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: Peace Radio. Tune to reality.
0: Peace Quran Radio Tanzil. വിശുദ്ധ ഖുർആൻ പാരായണം ലോകപ്രശസ്ത ഖാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു നിസ 100 മുതൽ 176 കൂടിയ വചനങ്ങളും സൂറത്തു മായിദ 1 മുതൽ 26 കൂടിയ വചനങ്ങളും നമുക്ക് കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.

الثلث فإن كان له إخوة فلأمه السدس

ولد فإن كان لهن ولد فلكم الربع مما تركن

0: يعفو عنهم وكان الله عفوا غفورا.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് ഖുറാൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു നിസ 100 മുതൽ 176 കൂടിയ വചനങ്ങളും സൂറത്തു മായിദ 1 മുതൽ 26 കൂടിയ വചനങ്ങളുമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
2: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരന് കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര. മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. ഇന്ന് സൂറത്ത് സ്വാഫാത്തിലെ 68 മുതൽ 70 വരെയുള്ള വചനങ്ങളാണ് ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്.
6: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 67-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു അവനെ വിസ്മരിച്ചുകൊണ്ട് ജീവിച്ച, ജീവിതത്തിൽ സൂക്ഷ്മതാബോധം കാത്തു സൂക്ഷിക്കാതിരുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അതിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് ജീവിച്ച അത്തരത്തിലുള്ള ദൗർഭാഗ്യവാന്മാർക്ക് നാളെ പരലോകത്ത് നൽകുന്ന കഠിന കടോരമായ നരകശിക്ഷയെക്കുറിച്ചായിരുന്നു തൊട്ടുമുകളിലുള്ള വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. തുടർന്ന് അള്ളാഹു ആ ആളുകളുമായി ബന്ധപ്പെട്ടു തന്നെ പറയുന്നു 68-ാമത്തെ വചനം, സുമ്മ പിന്നെ, ഇന്നഹും ഇന്നമർജിഅഹും, തീർച്ചയായും അവരുടെ മടക്കം, ലഇലൽ ജഹീം, കത്തിയാളുന്ന നരകത്തിലേക്ക് തന്നെയാകുന്നു. ബഅദ ഷുർബിൽ ഹമീമി, ഈ തിളച്ചുമറിയുന്ന വെള്ളം കുടിച്ചതിനു ശേഷം, ലഇലൽ ജഹീം, കത്തിയാളുന്ന നരകത്തിലേക്കാകുന്നു അവരുടെ മടക്കം. വദാലിക അന്നഹും യൂറദൂനൽ ജഹീമ ലിഷുർബിഹി വഹുവ ഖാരിജും മിനൽ ജഹീം. മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ നരകാവകാശികൾ, നരകത്തിൽ കടന്നു വന്തുരുകുന്ന ആളുകൾ, അവർ ഈ ഹമീം കുടിക്കാൻ വേണ്ടി അവർ പുറത്തു കൊണ്ടുവരപ്പെടുന്നു. വഹുവ ഖാരിജും മിനൽ ജഹീം, ഹമീം എന്നത് നരകത്തിൻ്റെ പുറത്തുള്ള ഒന്നാകുന്നു. കമ തൂറദുൽ ഇബിൽ അൽ മാ, ഒട്ടകത്തെ വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് പോലെ. തുമ്മ യുറദ്ദൂന ഇലൽ ജഹീമി കമ ഖാല തആല, ഈ വെള്ളം കുടിച്ചതിനു ശേഷം അവർ നരകത്തിലേക്ക് തന്നെ മടക്കപ്പെടുന്നു. അള്ളാഹു സൂറത്തുർ റഹ്മാനിലെ 44-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, വയതൂഫൂന ബൈനഹ വബൈന ഹമീമിൻ ആൻ, വയതൂഫൂന, അവർ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും, ബൈനഹ വബൈന ഹമീമിൻ ആൻ, ആ നരകത്തിൻ്റെയും തിളച്ചുമറിയുന്ന വെള്ളത്തിൻ്റെയും ഇടയിലായിട്ട്. നരകത്തിൽ, ആ നരകത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് തിളച്ചുമറിയുന്ന വെള്ളത്തിലേക്ക്. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറയുന്നു 29-ാമത്തെ വചനത്തിൽ, ബിഅസ ശറാബു വസാഅത് മുർതഫഖാ, ഈ നരകത്തിൽ നൽകപ്പെടുന്ന ഈ പാനീയം അതെത്ര മോശമാകുന്നു. ബിഅസ ശറാബ്, ആ നരകമാകുന്ന താവളം, വസാഅത്, അതെത്ര മോശമാകുന്നു. മുർതഫഖാ, ചെന്നു ചേരാനുള്ള, താമസിക്കാനുള്ള സ്ഥലമായിട്ട് എത്ര മോശമാകുന്നു അത്. സൂറത്തുൽ വാഖിയയിലെ 56-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഹാദാ നുസുലുഹും യൗമദ്ദീൻ, സ്വർഗാവകാശികളെക്കുറിച്ച് അവർക്ക് സ്വർഗത്തിൽ അല്ലാഹു ആദിത്യ സൽക്കാരം അരുളും എന്നു പറഞ്ഞതുപോലെ നരകക്കാരെ പരിഹസിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ഹാദാ നുസുലുഹും, ഇത് അവർക്കുള്ള ആ അതിഥി സൽക്കാരമാകുന്നു. ഈ കഠിനമായ, ചൂടേറിയ, തിളച്ചുമറിയുന്ന നരകത്തിലെ പാനീയത്തെക്കുറിച്ച് പറഞ്ഞതിനു ശേഷമാണ് അള്ളാഹുവിൻ്റെ പരാമർശം, ഹാദാ നുസുലുഹും, ഇത് അവർക്കുള്ള ആദിത്യ സൽക്കാരമാകുന്നു. യൗമദ്ദീൻ, പ്രതിഫലത്തിൻ്റെ ദിവസത്തിൽ. അല്ലാമ ഉസൈമി റഹ്മത്തുള്ളാഹി പറയുന്നു, അന്ന ഹാഉലാ അല്ലദീന ഫിന്നാർ കുല്ലമ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ, അള്ളാഹുവിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ, നരകക്കാർ നരകത്തു നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ആ നരകത്തിലേക്ക് തന്നെ അവർ തിരിച്ചയക്കപ്പെടും. വഹാദാ ഫീഹി സിയാദത്തു തഅദീബിഹിം, കാരണം നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളുകൾ നരകത്തിലേക്ക് തന്നെ തിരിച്ചയക്കപ്പെടുക എന്നത് ശിക്ഷയിലുള്ള വർദ്ധനവാകുന്നു. ലിഅന്നൽ ഇൻസാന ഇദാ ഇൻ ഫതഹ ലഹു ബാബുൽ അമൽ വർറജാ, ഏതൊരു മനുഷ്യനും പ്രതീക്ഷയുടെ കവാടം അയാളുടെ മുമ്പിൽ തുറക്കപ്പെട്ടാൽ വല്ലാത്ത സന്തോഷം അയാൾക്ക് അനുഭവപ്പെടും. തുമ്മ ആദ ഇലൽ ഖബീ ഖൈബ സ്വാറദാലിക്
അഷഖു വ അഷദ്ദു അലൈഹി. എന്നാൽ പ്രതീക്ഷയുടെ കവാടം തുറന്നതിന് ശേഷം വീണ്ടും അങ്ങോട്ട് മടക്കപ്പെട്ടാൽ ആ മനുഷ്യന് അത് കൂടുതൽ പ്രയാസകരവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും ആയിത്തീരും. ഇതാണ് അള്ളാഹുവിൻ്റെ പരാമർശം. നരകത്തിൻ്റെയും ഹമീമിൻ്റെയും ഇടക്ക് അവർ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും എന്നത്. മാത്രമല്ല ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ലാ യർജിഊന സിവാഹ്, ഈ ജഹീമിലേക്കല്ലാതെ മറ്റെവിടേക്കും അവർ മടങ്ങിപ്പോവുകയില്ല, അവർ മടക്കപ്പെടുകയും ഇല്ല. സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം, നരകമോ സ്വർഗമോ വിധിക്കപ്പെടുന്ന വേളയിൽ നാം ഓരോരുത്തരും സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കുക. നരകാവകാശികളിലെങ്ങാനും ഞാൻ പെട്ടുപോകുമോ എന്ന ചിന്ത, അതല്ല അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന ആ സൗഭാഗ്യവാന്മാരിലായിരിക്കുമോ എനിക്ക് ഉൾപ്പെടാൻ സാധിക്കുക എന്ന ചിന്ത. അള്ളാഹു റബ്ബുൽ ആലമീൻ കഠിന കഠോരമായ നരക ശിക്ഷയിൽ നിന്ന് നാം ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ശേഷം 69-ാമത്തെ വചനത്തിൽ

ഇന്നഹും, കാരണം അവർ ഈ നരകത്തിൻ്റെ വിറകായി, നരകത്തിൻ്റെ ഇന്ധനമായി ഇവർ മാറാനുള്ള കാരണം, അൽ ഫൗ, അവർ കണ്ടെത്തി, ആബാഅഹും, തങ്ങളുടെ പിതാക്കന്മാരെ അവർ കണ്ടെത്തി, ദാലീൻ, വഴിപിഴച്ചവരായി, അവർ മാർഗഭ്രംശത്തിലായതായി ഇവർ കണ്ടെത്തി. തുടർന്ന് പറയുന്നു, ഫഹും അലാ ആസാരിഹിം യുഹ്റഊൻ. ഫഹും, അപ്പോൾ അവർ തങ്ങളുടെ പിതാക്കന്മാരെ വഴിപിഴവലായി കണ്ടെത്തിയവർ, അലാ ആസാരിഹിം, അവരുടെ കാലടികളെ, അവരുടെ കാൽപ്പാടുകളെ, യുഹ്റഊൻ, ആ കാൽപ്പാടുകളിലേക്ക് ധൃതിയിൽ ചെന്നു, വേഗത്തിൽ അത് ചെന്ന് അത് സ്വീകരിച്ചു. ഇതാണ് ഈ ആളുകൾക്ക് നരകം ലഭിക്കാനുണ്ടായ കാരണമെന്നാണ് ഈ വചനം വ്യക്തമാക്കുന്നത്. ശുദ്ധ ഖുർആനിൽ മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ തഖ്ലീദ് എന്നത് വിശ്വാസികൾക്ക് പാടില്ലാത്ത കാര്യമാണ്, പ്രത്യേകിച്ച് അന്ധമായ അനുകരണം എന്നത്. ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരുകൾ പഠിപ്പിക്കുന്നു, ഈ പറയുന്ന ആളുകൾ, യഅനി അന്നഹും വജദു ആബാഅഹും ഫീ ദലാലിം മുബീൻ, തങ്ങളുടെ പിതാക്കന്മാരെ അവർ വ്യക്തമായ വഴിപിഴവിൽ കണ്ടു. ആ സന്ദർഭത്തിൽ ആ പിതാക്കന്മാരുടെ വഴികേട് കൈയൊഴിക്കേണ്ട ഇവർ, അത് സ്വീകരിക്കാതിരിക്കേണ്ട ഇവർ, ഫഅസ്റഉ, ഇവർ ധൃതി കാണിക്കുകയാണ് ചെയ്തത്. പിത്തിബാഇഹിം, ആ വഴിപിഴച്ച പിതാക്കന്മാരെ പിൻപറ്റാൻ, വഖ്തിഫാഇ ആസാരിഹിം, അവരുടെ കാലടികൾ അന്ധമായി സ്വീകരിക്കാൻ, വാരിപ്പുണരാൻ, ബിലാ ഫിക്രിൻ വലാ റുഇയത്തിൻ, ഒട്ടും ചിന്തിക്കാതെ, ഒട്ടും കണ്ണുകൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കാതെ, വലം യസ്തജീബു ലിദാഇൽ അഖ്ലി വലാ ദുആത്തിൽ ഹുദാ, സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന, അതേപോലെ തന്നെ ബുദ്ധിപരമായി സംസാരിക്കുന്ന ആളുകളുടെ വാക്കുകൾക്ക് ഇവർ ചെവി കൊടുത്തതുമില്ല. ഇത് ഏത് കാലഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. പ്രവാചകൻ വന്ന് ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ സ്വന്തം നാട്ടുകാരും സ്വന്തം ബന്ധുക്കൾ പോലും അവർ പ്രവാചകനോട് നടത്തിയ ന്യായവാദം, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം പിഴച്ചു എന്നാണോ നീ പറയുന്നത്? പ്രവാചകൻ ക്ഷണിക്കുന്ന വിഷയം അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയെയും ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ ഇബാദത്തിൻ്റെ ഒരു അംശവും അവർക്ക് അർപ്പിക്കാനോ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് ന്യായീകരിക്കാൻ ശ്രമിച്ചത്, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഈ മാർഗമാണല്ലോ സ്വീകരിച്ചത്, ആ മാർഗമാണ് ഞങ്ങളും പിൻപറ്റുക എന്നതാണ്. ഈ ഏറ്റവും പുരോഗമിച്ച ഈ കാലഘട്ടത്തിലും ബുദ്ധിമാന്മാരെന്ന് പറയപ്പെടുന്ന, വിദ്യാസമ്പന്നരെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും ഇത്തരത്തിൽ പൂർവ്വപിതാക്കന്മാരെ അന്ധമായി പിന്തുടരുന്ന അവസ്ഥയാണ്, അത്തരം കാഴ്ചയാണ് ഈ പുരോഗമിച്ച സമൂഹത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹ് വഇലർ റസൂൽ, സൂറത്തുൽ മാഇദയിലെ 104-ാമത്തെ വചനത്തിൽ കാണാം, അവരോട് പറയപ്പെട്ടാൽ അല്ലാഹു ഇറക്കിയതിലേക്കും അല്ലാഹുവിൻ്റെ റസൂലിലേക്കും നിങ്ങൾ വരുവീൻ എന്ന് പറയപ്പെട്ടാൽ, ഖാലു, അവർ പറയും, ഹസ്ബുനാ, ഞങ്ങൾക്ക് മതി, മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ ഏതൊരു മാർഗത്തിൽ കണ്ടോ അതു മതി ഞങ്ങൾക്ക്. അല്ലാഹുവിൻ്റെ ചോദ്യം, അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅം വലാ യഹ്തദൂൻ, അവരുടെ പിതാക്കന്മാർ ഒന്നും മനസ്സിലാക്കാത്തവരും നേർമാർഗം പ്രാപിക്കാത്തവരും ആണെങ്കിലും, അങ്ങനെയുള്ളവരാണെങ്കിലും നിങ്ങൾ അവരെ പിൻപറ്റുകയാണോ? സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ രേഖയില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങൾ വാരിപ്പുണരുന്ന ആളുകൾ, പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ മരിച്ചുപോയ മഹാന്മാരുടെ കബറുകൾ കെട്ടിയുയർത്തി അവിടെ പോയി അനുഗ്രഹം വാങ്ങുന്ന ആളുകൾ, ഇത്തരത്തിൽ മാലയിലും മൗലൂദിലും അതുപോലെയുള്ള ധാരാളം ദുരാചാരങ്ങളിലും മുഴുകി ജീവിക്കുന്ന സമൂഹം, ആ ആളുകളോട് പറയുകയാണ്, ഇതൊന്നും ഇസ്ലാമിൻ്റെ മാർഗമല്ല.
ഇതൊന്നും പ്രവാചകൻ പഠിപ്പിച്ച മാർഗമല്ല. ഇത് ഖുർആനിന് വിരുദ്ധമാണ്, പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പ്രാമാണികമായി അവരെ ബോധ്യപ്പെടുത്തിയാൽ അവരിൽ നിന്നും കേൾക്കാൻ കഴിയുന്ന മറുപടി ഈ പറഞ്ഞ ആയത്തിൽ വിവരിച്ചതുപോലെ പറഞ്ഞതുപോലെ തന്നെയാണെന്നത് എന്തൊരത്ഭുതമാകുന്നു. അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് വരുവീൻ, പ്രവാചകനിലേക്ക് വരുവീനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ പ്രവാചകനെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നൊക്കെ ആവേശത്തോട് കൂടി പറയുന്ന ആളുകൾ അവരും പറയുക, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെയാണ് പിൻപറ്റുക, അവർ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിൽ ആയിക്കൊള്ളട്ടെ എന്നുപോലും വീരവാദം മുഴക്കുന്ന മനുഷ്യരെ, സഹോദരന്മാരെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയിലെ 170-ാമത്തെ വചനത്തിൽ കാണാം.

أنا أولو كان آباؤهم لا يعقلون شيئا لا يعقلون شيئا ولا يهتدون. സൂറത്തുൽ മാഇദയിൽ പറഞ്ഞതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ 170-ാമത്തെ വചനത്തിൽ കാണാം, വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുവീൻ, മാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയത് നിങ്ങൾ പിൻപറ്റുവീൻ. ഖാലു, അവരുടെ മറുപടി അവർ പറയും, ബൽ, എന്നാൽ, നത്തബിഉ, ഞങ്ങൾ പിൻപറ്റും, മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കളെ ഏതൊരു വഴിയിൽ ഞങ്ങൾ കണ്ടുവോ അത് ഞങ്ങൾ പിൻപറ്റും. ഇത് ഇന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്ന കാര്യമാണ്. അല്ലാഹുവിൻ്റെ മറുപടി, അവലൌ കാന ആബാഉഹും, അവരുടെ പിതാക്കന്മാർ ആണെങ്കിലും, ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, ഒന്നും ചിന്തിക്കാത്തവരും നേർമാർഗം പ്രാപിക്കാത്തവരും ആണെങ്കിലും അവരെ ഇവർ പിൻപറ്റുകയാണോ? യഥാർത്ഥത്തിൽ തങ്ങളുടെ പിതാക്കന്മാർ ഭൗതിക വിദ്യാഭ്യാസം നേടിയിട്ടില്ല എന്നതുകൊണ്ട് ഞാനും പഠിക്കാൻ പോകുന്നില്ല എന്ന് ഒരാളും പറയാറില്ല. ഞങ്ങളുടെ കുടുംബത്തിലൊരാളും ഡോക്ടറായിട്ടില്ല, അതുകൊണ്ട് ആരെയും ഡോക്ടറാക്കേണ്ടതില്ല എന്നും ഒരാളും പറയാറില്ല. എന്നാൽ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും കൃത്യമായി സത്യവിശ്വാസം, കലർപ്പില്ലാത്ത ഏകദൈവ വിശ്വാസം, തൗഹീദ്, അതാണ് മുന്നോട്ട് വെക്കുന്നത്. അല്ലാഹുവല്ലാത്ത ഒരു വ്യക്തിയോടും, അവർ മഹാന്മാരാകട്ടെ, അവർ ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളാകട്ടെ, അവർ അമ്പിയാക്കന്മാർ തന്നെയാകട്ടെ, വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല എന്നു മാത്രമല്ല, അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറയുന്നത് എന്നു പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. നിങ്ങൾക്ക് ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുന്നുവെങ്കിൽ ആ ആയത്ത്, ആ വചനം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന നിലപാടാണ് സമൂഹത്തിൽ കാണാൻ സാധിക്കുക. വഹാദാ ഹുവ തഖ്ലീദുൽ മദ്മൂം, ഇതാണ് ആക്ഷേപാർഹമായ, ഏറ്റവും മോശമായ, അന്ധമായ അനുകരണം. വലാ യുഖല്ലിദു, ഇത്തരത്തിൽ അന്ധമായി അനുകരിക്കുകയില്ല. ഇല്ല അസബിയുൻ, പക്ഷപാതിത്വം കാണിക്കുന്ന

0: പൂർവ്വപിതാക്കന്മാർ സന്മാർഗം പ്രാപിച്ചവരാണെങ്കിൽ, ഖുർആനും സുന്നത്തും പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചവരാണെങ്കിൽ തീർച്ചയായും നമ്മൾ അവരെ പിൻപറ്റണം. മറിച്ച് ഖുർആനിനും സുന്നത്തിനും എതിരാണ് അവരുടെ ജീവിതമെങ്കിൽ അവരെ പിൻപറ്റാൻ അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ നമ്മോട് ആവശ്യപ്പെടുന്നില്ല എന്ന കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാൻ, സത്യം സ്വീകരിക്കാൻ, ആ സത്യത്തിലായിക്കൊണ്ട് തന്നെ മരണം വരിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ധമായ വാദങ്ങളുടെ പിന്നാലെ, അന്ധമായ പാരമ്പര്യവാദം സ്വീകരിച്ചുകൊണ്ട് നാളെ പരലോകത്ത് നരകത്തിലേക്ക് തള്ളപ്പെടുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മളെ സമൂഹത്തെ നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു സാഫാത്തിലെ 68 മുതൽ 70 വരെയുള്ള വചനങ്ങളാണ് ഹൃദയവസന്തത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ തഫ്സീർ അമാനിയുടെ ശബ്ദാവിഷ്കാരം. പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി.
4: വചനം 11.
5: വഇദാ ഖീല, പറയപ്പെട്ടാൽ, ലഹും, അവരോട്, ലാ തുഫ്സിദൂന, നിങ്ങൾ നാശം ഉണ്ടാക്കരുത്, നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്, ഫിൽ അർദി, ഭൂമിയിൽ, അഥവാ നാട്ടിൽ, കാലു, അവർ പറയും, ഇന്നമാ നഹ്നു, നിശ്ചയമായും ഞങ്ങൾ ആകുന്നു, നിശ്ചയമായും ഞങ്ങൾ മാത്രം തന്നെയാകുന്നു, മുസ്ലിഹൂന, നന്മയുണ്ടാക്കുന്നവർ, പരിഷ്കർത്താക്കൾ.
6: വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദി ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ.
4: അവരോട് നിങ്ങൾ ഭൂമിയിൽ അഥവാ നാട്ടിൽ നാശമുണ്ടാക്കരുത് എന്ന് പറയപ്പെട്ടാൽ അവർ പറയും, നിശ്ചയമായും ഞങ്ങൾ നന്മയുണ്ടാക്കുന്നവർ മാത്രമാകുന്നു എന്ന്. വചനം 12.
5: അല, അല്ല, അല്ലേ, അഥവാ അറിയുക, ഇന്നഹും, നിശ്ചയമായും അവർ, ഹും, അവർ തന്നെ, അൽ മുഫ്സിദൂന, നാശമുണ്ടാക്കുന്നവർ, വലാക്കിൻ, എങ്കിലും, ലാ യഷ്ഉറൂന, അവർ അറിയുന്നില്ല, അവർക്ക് ബോധമുണ്ടാകുന്നില്ല.
6: അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാക്കിൻ ലാ യഷ്ഉറൂൻ.
4: അല്ല, അറിഞ്ഞേക്കുക, നിശ്ചയമായും അവർ തന്നെയാണ് നാശമുണ്ടാക്കുന്നവർ, എങ്കിലും അവർ അറിയുന്നില്ല.
0: 11, 12 എന്നീ വചനങ്ങളുടെ വിശദീകരണം.
7: സത്യനിഷേധം, സത്യവിശ്വാസികളെ കബളിപ്പിക്കൽ, ജനമധ്യേ ആശയക്കുഴപ്പം സൃഷ്ടിക്കൽ, വാക്കിനെതിരായ പ്രവർത്തനം, ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായുള്ള രഹസ്യബന്ധങ്ങൾ എന്നിങ്ങനെ പലതരത്തിലുള്ള അവരുടെ ചെയ്തികളെ ഉദ്ദേശിച്ചാണ് നാട്ടിൽ നാശമുണ്ടാക്കരുതെന്ന് അവരോട് പറയുന്നത്. നാട്ടിൽ രക്തച്ചൊരിച്ചിലും ജീവനാശവും അസമാധാനവും ഉണ്ടാക്കുന്നതാണല്ലോ ഇതെല്ലാം, ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുവാനോ അനുകൂലമായ മറുപടി പോലും പറയുവാനോ ആ കപടന്മാർ തയ്യാറില്ലെന്നു മാത്രമല്ല, തങ്ങൾ ചെയ്യുന്നതെല്ലാം നാട്ടിനു നന്മയും ആവശ്യവുമാണെന്ന് അവകാശപ്പെടുകയായിരിക്കും അവർ ചെയ്യുക. ശത്രുവിഭാഗവുമായുള്ള കൂട്ടുകെട്ടുകൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾക്കും അവർക്കുമിടയിൽ രജ്ഞിപ്പും യോജിപ്പും ഉണ്ടാക്കുകയാണ് എന്നും മറ്റും തങ്ങളുടെ ചെയ്തികളെ അവർ ന്യായീകരിക്കുകയും ചെയ്യും. ഇതെല്ലാം തനി പൊയ് വാക്കുകളാണ്. നാശത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരുമുഖികളായ ഇത്തരക്കാരുടെ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ നാട്ടിൽ നാശവും കുഴപ്പവും ഉണ്ടാക്കി തീർക്കുക. ഇതൊന്നും ഗ്രഹിക്കുവാനുള്ള തൻ്റെ ഇടമോ നന്മയും നാശവും തിരിച്ചറിയുവാനുള്ള വിവേകമോ അവർക്കില്ല എന്നൊക്കെയാണ് ഇവരുടെ മറുപടിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതിൻ്റെ സാരം. ഇവിടെയും മറ്റു പല സ്ഥലങ്ങളിലും കപടവിശ്വാസികളുടേതായി അള്ളാഹു പ്രസ്താവിച്ച ലക്ഷണങ്ങളും സ്വഭാവങ്ങളും മുഴുവനുമോ ഏതാനുമോ ഒത്തിണങ്ങിയ മുസ്ലിം നാമധാരികളുടെ എണ്ണം കാലം ചെല്ലും തോറും ഇക്കാലത്ത് വിശേഷിച്ചും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം കുടുംബത്തിലും സമുദായത്തിലും പിറന്നു വളർന്നവരായതുകൊണ്ട് തങ്ങൾ മുസ്ലിങ്ങളല്ലെന്ന് തുറന്നു പറയുവാൻ അവർക്ക് മടിയോ ധൈര്യക്കുറവോ ഉണ്ടായിരിക്കും. വേണമെങ്കിൽ തങ്ങൾ മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും ഗുണകാംക്ഷികളും സമുദായോദ്ധാരകന്മാരുമാണെന്ന് നടിക്കുകയും ചെയ്യും. ഇസ്ലാമിനെ തുരങ്കം വെക്കുന്ന നിരീശ്വര നിർമ്മത യുക്തിവാദികളും ഭൗതിക താൽപ്പര്യങ്ങളുമായിരിക്കും അവരുടെ യഥാർത്ഥ കൈമുതൽ. മുസ്ലിം ബഹുജനങ്ങളിൽ നിന്ന് അവരറിയാതെ അവരുടെ വിശ്വാസവും മതഭക്തിയും നശിപ്പിച്ചുകൊണ്ട് പുരോഗമനത്തിൻ്റെ പേരിൽ കാലത്തിനൊത്ത കോലം കെട്ടിക്കുകയായിരിക്കും അവരുടെ ലക്ഷ്യം. സത്യവിശ്വാസികൾ ഇത്തരക്കാരെ ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ശത്രുക്കളേക്കാൾ സൂക്ഷിച്ചിരിക്കേണ്ടതാകുന്നു. വല്ലാഹുൽ മുസ്തആൻ.
4: വചനം 13.
5: വഇദാ ഖീല, പറയപ്പെട്ടാൽ, ലഹും, അവരോട്, ആമിനു, നിങ്ങൾ വിശ്വസിക്കുവിൻ, കമാ ആമന, വിശ്വസിച്ചതുപോലെ, അന്നാസു, മനുഷ്യർ, ഖാലു, അവർ പറയും, പറയുകയായി, അൽ മുഅ്മിനൂന, ഞങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കുമോ, കമാ ആമന, വിശ്വസിച്ചതുപോലെ, അസ്സുഫഹാഉ, ഭോഷന്മാർ, അല, അല്ല, അല്ലേ അറിയുക, ഇന്നഹും ഹും, നിശ്ചയമായും അവർ തന്നെ, അസ്സുഫഹാഉ, ഭോഷന്മാർ, വലാക്കിൻ, എങ്കിലും, ലാ യഅലമൂന, അവർ അറിയുന്നില്ല.

0: മനുഷ്യർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും, ഭോഷന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? അല്ല, അറിയുക, നിശ്ചയമായും അവർ തന്നെയാണ് ഭോഷന്മാർ. എങ്കിലും അവർക്ക് അറിഞ്ഞുകൂടാ. വചനം 14.
1: വഇദാ ലഖു, അവർ കണ്ടുമുട്ടിയാൽ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, കാലു, അവർ പറയും, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വഇദാ ഖലൗ, അവർ ഒഴിവായാൽ അഥവാ തനിച്ചായാൽ, ഇലാ ഷയാത്തീനിഹിം, അവരുടെ പിശാചുകളിലേക്ക്, കാലു, അവർ പറയും, ഇന്ന, നിശ്ചയമായും ഞങ്ങൾ, മഅക്കും, നിങ്ങളുടെ കൂടെയാണ്. ഇന്നമാ നഹ്നു, നിശ്ചയമായും ഞങ്ങൾ മാത്രം തന്നെയാകുന്നു, മുസ്തഹ്സിഊന, പരിഹസിക്കുന്നവർ.

0: വിശ്വസിച്ചവരെ അവർ കണ്ടുമുട്ടിയാൽ അവർ പറയും, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ തങ്ങളുടെ പിശാചുക്കളിലേക്ക് ചെന്ന് തനിച്ചായാൽ അവർ പറയുകയും ചെയ്യും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്, ഞങ്ങൾ അവരെ പരിഹസിക്കുന്നവർ മാത്രമാകുന്നു. വചനം 15.
1: അല്ലാഹു യസ്തഹ്സിഉ പരിഹസിക്കുന്നു, പരിഹസിക്കും, ബിഹിം അവരെ, വയമുദ്ദുഹും അവരെ നീട്ടി ഇടുകയും ചെയ്യും, അഥവാ അവരെ നീട്ടി അയച്ച് ഇടുകയും ചെയ്യും, ഫീ തുഗ്യാനിഹിം അവരുടെ അതിരു കവിയലിൽ, അഥവാ ധിക്കാരത്തിൽ, യഅമഹൂന അവർ അന്ധാളിച്ച് അലഞ്ഞു നടക്കുമാറ്, അഥവാ അവർ അന്തം വിട്ട് അലഞ്ഞു നടക്കുമാറ്.
2: അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ.
0: അല്ലാഹു അവരെ പരിഹസിക്കുന്നു, അവരുടെ അതിരി കവിച്ചലിൽ അന്തം വിട്ട് അലഞ്ഞു നടക്കുമാറ് അവരെ അയച്ചു വിടുകയും ചെയ്യുന്നു. വചനം 16.
1: ഉലായിക അക്കൂട്ടർ, അല്ലദീന യാതൊരുവരാണ്, ഷ്തറൗ അവർ വിലക്ക് വാങ്ങി, അദ്ദലാലത ദുർമാർഗം, ബിൽ ഹുദ സന്മാർഗത്തിന് പകരം, ഫമാ റബിഹത് എന്നിട്ട് ലാഭകരമായില്ല, തിജാറത്തുഹും അവരുടെ കച്ചവടം, വമാ കാനു അവർ ആയതുമില്ല, മുഹ്തദീന നേർമാർഗം പ്രാപിച്ചവർ.

0: അക്കൂട്ടർ സന്മാർഗത്തിനു പകരം ദുർമാർഗം വിലക്ക് വാങ്ങിയിട്ടുള്ളവരത്രേ. എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമായില്ല, അവർ ഉദ്ദിഷ്ടമാർഗം പ്രാപിച്ചതുമില്ല.
1: 13 മുതൽ 16 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം.
2: ഞങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുണ്ടെന്നും മുസ്ലിങ്ങളാണെന്നുമൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ പ്രവർത്തനങ്ങളും നടപടിയുമാണെങ്കിൽ അതിന് ഘടകവിരുദ്ധവുമാണ്. നിങ്ങൾ പറയുന്നത് നേരാണെങ്കിൽ ഈ നില മാറ്റി യഥാർത്ഥ സത്യവിശ്വാസികൾ വിശ്വസിച്ചതുപോലെയുള്ള വിശ്വാസം നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് എന്നൊക്കെയാണ്. ആമിനു കമാ ആമനന്നാസ്, മനുഷ്യർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുവീൻ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം. ഇവിടെ മനുഷ്യർ എന്നു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു കഴിഞ്ഞ സത്യവിശ്വാസികളെപ്പറ്റിയാണെന്ന് വ്യക്തമാണ്. അവരെപ്പറ്റി മനുഷ്യർ എന്നു പറഞ്ഞതിൽ അവരാണ് യഥാർത്ഥ മനുഷ്യർ. അവരെപ്പോലെ നിങ്ങളും മനുഷ്യത്വ ഗുണമുള്ളവരാകേണ്ടതാണ്. നിങ്ങളുടെ ഈ നിലപാട് മനുഷ്യത്വത്തിന് യോജിച്ചതല്ല എന്നൊക്കെ ചില സൂചനകൾ അടങ്ങിയിരിക്കുന്നത് കാണാം. അല്ലാഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉൾപ്പെടുന്ന അതേ സത്യവിശ്വാസികളെപ്പറ്റി തന്നെയാണ് കപടവിശ്വാസികൾ ഭോഷന്മാർ എന്ന് വിശേഷിപ്പിച്ചതും. അവരൊക്കെ തനി ഭോഷന്മാരായതുകൊണ്ടാണ് അത്രത്തോളം ആ വിശ്വാസത്തിൽ ലയിക്കുവാൻ കാരണം. ഞങ്ങൾ അതിനുമാത്രം അധപ്പതിച്ചിട്ടില്ല. അവരെപ്പോലെയുള്ള വിശ്വാസം സ്വീകരിക്കുവാൻ ഞങ്ങളെ കിട്ടുകയില്ല എന്നൊക്കെയാണ് മറുപടിയിൽ അവർ വ്യംഗ്യമായി സൂചിപ്പിക്കുന്നത്. വാസ്തവം നേരെ മറിച്ചാണുള്ളത്. യഥാർത്ഥ ഭോഷന്മാർ അവരല്ലാതെ മറ്റാരുമല്ല. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള തൻ്റെ ഇടവും വിവേകവും അവർക്കില്ല എന്ന് അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നു. ഇരുമുഖന്മാരാണല്ലോ കപടവിശ്വാസികൾ. സത്യവിശ്വാസികളുടെ അടുക്കൽ വരുമ്പോൾ തങ്ങളും സത്യവിശ്വാസികളാണെന്നോണം അഭിനയിക്കും. മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്തലും ഗനീമത്ത് അഥവാ യുദ്ധത്തിൽ ലഭിച്ചേക്കാവുന്ന സ്വത്തുക്കൾ മുതലായവയിൽ പങ്ക് ലഭിക്കലുമാണ് അവരുടെ ലക്ഷ്യം. അവിടം വിട്ട് തങ്ങളുടെ യഥാർത്ഥ കൂട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും അടുക്കൽ ചെല്ലുമ്പോൾ ഉള്ളിലിരിപ്പ് അവരോട് തുറന്നു പറയുകയും ചെയ്യും. ഞങ്ങൾ മുസ്ലിങ്ങളുമായി പെരുമാറുന്നത് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പക്ഷക്കാർ തന്നെയാകുന്നു. പരിഹാസത്തിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ സമീപിക്കുന്നത്. നിങ്ങളുടെ നന്മയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ. ഇതിനെപ്പറ്റിയാണ് 14 വചനത്തിൽ പ്രസ്താവിക്കുന്നത്. അവരുടെ ഈ പരിഹാസത്തെ അല്ലാഹു വെറുതെ വിടുവാൻ പോകുന്നില്ല എന്ന് 15 വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇഹത്തിലും പരത്തിലും അല്ലാഹു അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും തന്നെ ചെയ്യും. തൽക്കാലം അവരുടെ ഇഷ്ടം പോലെ മതിമറന്നു നടക്കട്ടെ എന്നു വെച്ച് അവരെ അയച്ചു വിടുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് നടപടിയെടുക്കുന്നില്ല. അല്ലാഹുവിൻ്റെ പിടിയിൽ ഒതുങ്ങാതെ രക്ഷപ്പെടുവാൻ അവർക്ക് കഴിയുകയില്ല.
3: ഷയാത്വീനുഹും അഥവാ അവരുടെ പിശാചുക്കൾ എന്നു പറഞ്ഞത് ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ശത്രുക്കളായ യഹൂദികളിലും ഷിർക്കിൻ്റെ നേതാക്കളിലുമുള്ള അവരുടെ സുഹൃത്തുക്കളും വേഴ്ചക്കാരുമാകുന്നു. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം അഥവാ അല്ലാഹു അവരെ പരിഹസിക്കും എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവരുടെ പരിഹാസ പ്രവർത്തനങ്ങളുടെ പേരിൽ ശിക്ഷാനടപടി എടുക്കുമെന്നത്രേ. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലഹ അഥവാ ഒരു തിന്മയുടെ പ്രതിഫലം അതുപോലെയുള്ള ഒരു തിന്മയാകുന്നു. 42:40 വചനം. കുറ്റത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ പേരിലുള്ള ശിക്ഷാനടപടി എന്നു സാരം. കൈവശമുള്ള ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു സ്വീകരിക്കുന്നതിനാണ് വിലക്ക് വാങ്ങുക എന്നും കച്ചവടം നടത്തുക എന്നും പറയുന്നത്. ഇങ്ങോട്ട് പകരം ലഭിക്കുന്ന വസ്തു അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ ലാഭകരമോ പ്രയോജനകരമോ ആണെന്ന് കാണുമ്പോഴാണ് ക്രയവിക്രയം സ്വാഭാവികമായി ഉണ്ടാകാറുള്ളത്. ചുരുങ്ങിയ പക്ഷം അങ്ങോട്ട് കൊടുത്തതും ഇങ്ങോട്ട് ലഭിച്ചതും സമവില കണക്കാക്കപ്പെടുന്നതെങ്കിലുമായിരിക്കണം. അല്ലാത്ത പക്ഷം ആ കച്ചവടം നഷ്ടകരമായിത്തീരുന്നു. മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവടം ലാഭകരമായില്ലെന്ന് മാത്രമല്ല, ഇറക്കിയ മൂലധനം രക്ഷപ്പെട്ടു കിട്ടുക പോലും ഉണ്ടായില്ല, അതും നഷ്ടപ്പെടുകയാണുണ്ടായത്. ഖതാദ റഹിമഹുള്ള പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടതുപോലെ, സന്മാർഗത്തിൽ നിന്ന് ദുർമാർഗത്തിലേക്കും, യോജിപ്പിൽ നിന്ന് ഭിന്നിപ്പിലേക്കും, അഭയത്തിൽ നിന്ന് ഭയത്തിലേക്കും, സദാചാരത്തിൽ നിന്ന് ദുരാചാരത്തിലേക്കും വഴുതിപ്പോകുകയാണവർ ചെയ്തത്. നല്ലതും ചീത്തയും തിരിച്ചറിയുവാനും അന്വേഷിക്കുവാനുമുള്ള ബുദ്ധിയും ചിന്താശക്തിയും അല്ലാഹു മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് റസൂലിനെ അയച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം മുഖാമുഖമായി അവരെ സത്യത്തിലേക്ക് ക്ഷണിച്ചു. ലക്ഷ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും വിവരിച്ചുകൊണ്ടുള്ള ഒരു വേദഗ്രന്ഥം അവരുടെ മുമ്പിൽ തുറന്നുവെക്കുകയും ചെയ്തു. മനസ്സിരിപ്പ് എന്തുതന്നെയായിരുന്നാലും അതിൽ തങ്ങൾക്കുള്ള വിശ്വാസം വാഗ്മൂലം അവർ രേഖപ്പെടുത്തുകയും സന്ദർഭം വരുമ്പോൾ അതാവർത്തിച്ചും അഭിനയിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സന്മാർഗമാകുന്ന മൂലധനം അവർക്ക് കൈവന്നു. അതവർ ഉപയോഗപ്പെടുത്തുകയോ വളർത്തുകയോ അല്ല, അതിനെ പുറംതള്ളുകയും പകരം കൽപ്പിച്ചു കൂട്ടി ദുർമാർഗം ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. ഇതാണ് അവർ ചെയ്ത കച്ചവടം. സന്മാർഗം എന്തെന്നറിയാതെ അല്ലെങ്കിൽ അത് പ്രാപിക്കുവാൻ അവസരം കിട്ടാതെ ദുർമാർഗത്തിൽ പതിച്ചവരാണവർ. കൈവന്ന ശേഷം അത് വലിച്ചെറിയുകയാണ് അവർ ചെയ്തത്. സന്മാർഗം

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനത്തിലുള്ള പാരായണം നിർവഹിക്കുന്ന പരിപാടി.

أو كالذي مر على قرية

ഇന്നല്ലാഹ യഅലമുഹു വമാ ലിസ്സാലിമീന മിൻ അൻസാർ ഇൻ തുബ്ദു സ്സദഖ

من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير.

ربنا ولا تحملنا ما لا طاقة لنا به واعف عنا

إذ يلقون أقلامهم أيهم يكفل مريم وما كنت لديهم إذ يختصمون.

ഹക്കീം.

ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: أعوذ بالله من الشيطان الرجيم. وقال

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ലോർ.
1: ബിസ്മില്ലാ

فضلا من الله ونعمة والله عليم حكيم.

يوم نقول لجهنم هل امتلأت وتقول هل من مزيد.

فأوجس منهم خيفة قالوا لا تخف وبشروه بغلام عليم فأقبل

وفي ثمود إذ قيل لهم تمتعوا حتى حين

فذرهم حتى يلاقوا يومهم الذي فيه يصعقون.

أولى وثمود فما أبقى وقوم نوح من قبل

0: واعبدوا.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിശ്വഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീറു സഅദി. സൂറത്തുൽ ദുഹ 6-11 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവും അവതരിപ്പിക്കുന്നത് നസറുല്ലാ സ്വലാഹി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്ത് സൂറത്തുൽ ദുഹ 93 അധ്യായം സൂറത്തുൽ ദുഹയുടെ തുടർന്നുള്ള 5-11 വരെയുള്ള അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ആദ്യമായി നമുക്കതിൻ്റെ മധുരമായിരിക്കുന്ന പാരായണം, സൂറത്തുൽ ദുഹയുടെ 5-11 വരെയുള്ള പാരായണം നമുക്കൊന്ന് കേൾക്കാം.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇതിന്റെ ഓരോ വാക്കുകളുടെയും ആയത്തുകൾ അടങ്ങിയിരിക്കുന്ന ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അലം യജിദ്ക, നിന്നെ അവൻ കണ്ടെത്തിയില്ലേ? യതീമൻ, അനാഥനായിട്ട്. ഫ ആവാ, എന്നിട്ടവൻ അഭയം നൽകി, ആശ്രയം നൽകി അഥവാ രക്ഷ നൽകി, ചേർത്തു തന്നു. വവജതക, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു. ദോല്ലൻ, വഴിയറിയാത്തവനായിട്ട്. തെറ്റിയ, പരിഭ്രമിച്ചവനായിട്ട്. ഫഹദ, എന്നിട്ടവൻ വഴികാട്ടിത്തന്നു, മാർഗദർശനം നൽകി. വവജതക, നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ആഇലൻ, ദരിദ്രനായി, പ്രാരാബ്ധക്കാരനായി. ഫഅഗ്ന, എന്നിട്ടവൻ ധന്യത നൽകി, ധനം നൽകി, പ്രാപ്തനാക്കി. ഫ അമ്മ, എന്നിരിക്കെ അപ്പോൾ. അൽയതീമ, അനാഥയെ. ഫലാ തഖഹർ, നീ കീഴടക്കി വെക്കരുത്, സ്വേച്ഛാധികാരം നടത്തരുത്. വ അമ്മസ്സായില, അപ്പോൾ ചോദിക്കുന്നവനെ. ഫലാ തൻഹർ, നീ മിരട്ടിവിടരുത്, ആട്ടിക്കളയരുത്. വ അമ്മാ ബിനിഅമതി, അപ്പോൾ അനുഗ്രഹത്തെപ്പറ്റി. റബ്ബിക, നിന്റെ റബ്ബിൻ്റെ. ഫഹദ്ദിസ്, നീ വർത്തമാനം പറയുക, സംസാരിക്കുക. വിശുദ്ധ ഖുർആനിലെ 93-ാം അധ്യായം സൂറത്തുല്ലുഹയുടെ 5 മുതൽ അവസാനം വരെയുള്ള 11 ആയത്തുകളാണ്, വചനങ്ങളാണ് ഈ സൂറത്തിലടങ്ങിയിട്ടുള്ളത്. 5 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളുടെ വാക്കർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ, ഇനി കുറച്ചുകൂടി വ്യക്തതയും അതോടൊപ്പം തന്നെ എഴുതിയെടുക്കുവാനും മനസ്സിലാക്കുന്നവർക്കും കൂടുതൽ എളുപ്പത്തിനും വേണ്ടി അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവൻ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ, അതിൻ്റെ കേൾവിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.
1: നിന്നെ അവൻ ഒരു അനാഥയായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ? നിന്നെ അവൻ വഴിയറിയാത്തവനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു. നിന്നെ അവൻ ദരിദ്രനായി കണ്ടെത്തുകയും എന്നിട്ട് അവൻ ഐശ്വര്യം നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നിരിക്കെ അനാഥയെ നീ അടിച്ചമർത്തരുത്. ചോദിച്ചു വരുന്നവനെ നീ വിരട്ടിവിടുകയും ചെയ്യരുത്. നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക.
0: സൂറത്തുല്ലുഹയുടെ 1 മുതൽ അവസാനം വരെയുള്ള ഓരോ ആയത്തുകളുടെയും അർത്ഥങ്ങൾ, അതുപോലെ തന്നെ വാക്കുകളുടെ അർത്ഥങ്ങൾ, അപ്രകാരം തന്നെ അത് ഒന്നിച്ചുള്ള മഅനകൾ, അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇൻഷാല്ലാ, ഈ 5 മുതൽ അവസാനം വരെയുള്ള 11 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഈ എപ്പിസോഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് തഫ്സീറു സഅദിയാണ്. മഹാനായ നസറുദ്ദീൻ അസ്സഅദി തൻ്റെ തഫ്സീറിൽ വിവരിച്ചിരിക്കുന്ന ഭാഗങ്ങളെ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം പരിഭാഷപ്പെടുത്തിയതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. 5-ാം ആയത്ത് മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങളുടെ വിശദീകരണമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ ഭാഗത്തേക്ക് ശ്രോതാക്കളെ ക്ഷണിക്കുകയാണ്.
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു തന്നെ അറിയാവുന്ന ചില പ്രത്യേക കാര്യങ്ങളെ എടുത്തു പറയുകയാണിവിടെ. നിന്നെ അവൻ ഒരു അനാഥനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ? അതായത്, സ്വന്തമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പിതാവും മാതാവും മരണപ്പെട്ടതായി കാണുകയും എന്നിട്ട് അല്ലാഹു അഭയം നൽകുകയും ചെയ്തു. അതായത്, പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ആദ്യം സംരക്ഷണം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം പിതൃവ്യനായ അബൂ ത്വാലിബിനെ അല്ലാഹു സംരക്ഷണം ഏൽപ്പിക്കുകയും ചെയ്തു. സത്യവിശ്വാസികളുടെ സംരക്ഷണത്തിലൂടെ അല്ലാഹു ശക്തി നൽകുന്നതുവരെ ഈ നില തുടർന്നു. നിന്നെ അവൻ വഴിയറിയാത്തവനായി കാണുകയും എന്നിട്ട് നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു. വിശ്വാസമോ വേദഗ്രന്ഥമോ എന്തെന്നറിയാത്തവനായി നിന്നെ കണ്ടു. അപ്പോൾ നിനക്കറിവില്ലാത്തത് നിന്നെ പഠിപ്പിച്ചു. ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിലേക്കും സ്വഭാവങ്ങളിലേക്കുമെത്താൻ അവൻ നിന്നെ സഹായിച്ചു. നിന്നെ ദരിദ്രനായി കണ്ടപ്പോൾ വരുമാനവും സമ്പത്തും ലഭിക്കുന്ന രാജ്യങ്ങൾ നിനക്ക് കീഴടക്കിത്തന്നു. നിനക്കുള്ള കുറവുകളെല്ലാം നികത്തിത്തന്നവൻ നിന്റെ മുഴുവൻ പോരായ്മകളും ഭാവിയിൽ പരിഹരിക്കും. അവൻ നിന്നെ ഐശ്വര്യത്തിലെത്തിച്ചു. നിനക്കഭയം നൽകി നിന്നെ സഹായിച്ചു. നേർമാർഗത്തിലുമാക്കി. ഇവയ്ക്കെല്ലാം നീ നന്ദിയുള്ളവനാകുക. എന്നിരിക്കെ അനാഥയെ നീ അടിച്ചമർത്തരുത്. അനാഥയോട് നീ മോശമായി പെരുമാറരുത്. അവൻ്റെ കാര്യത്തിൽ നിന്റെ മനസ്സ് കുടുസാകരുത്. അവനെ നീ വിരട്ടരുത്. അവനെ ആദരിക്കുകയും സാധ്യമായതെല്ലാം അവന് നീ നൽകുകയും നിന്റെ മരണശേഷം നിന്റെ മക്കളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് അവ്വിധം നീ അനാഥയോട് പെരുമാറുകയും ചെയ്യുക. ചോദിച്ചു വരുന്നവനെ നീ വിരട്ടിയോടിക്കുകയും ചെയ്യരുത്. ചോദിച്ചു വരുന്നവൻ്റെ ആവശ്യങ്ങളെ തടയുന്ന വിധത്തിൽ അവനെ വിരട്ടുകയും മോശമായി പെരുമാറുകയും ചെയ്യുന്ന വാക്കുകൾ നിന്നിൽ നിന്നുണ്ടാകരുത്. മറിച്ച് സാധ്യമായത് നൽകുകയോ നന്മയോടും മാന്യതയോടും കൂടി അവനെ തിരിച്ചയക്കുകയോ ചെയ്യുക. അറിവും ധനവും ചോദിക്കുന്നവരെല്ലാം ഇതിൽ ഉൾപ്പെടും. അതിനാലാണ് അധ്യാപകൻ വിദ്യാർത്ഥിയോട് നല്ല സ്വഭാവവും ആദരണീയമായ സമീപനവും കനിവും കാണിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടത്. അതവൻ്റെ നല്ല ഉദ്ദേശത്തെ സഹായിക്കലും നാടിനും നാട്ടുകാർക്കും ഉപകാരം ചെയ്യാൻ ശ്രമിക്കുന്നവരെ ആദരിക്കലും കൂടിയാണ്. നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കും. ഈ അനുഗ്രഹത്തിൽ മതപരവും ഭൗതികവുമായ രണ്ടനുഗ്രഹങ്ങളും ഉൾപ്പെടും. അനുഗ്രഹത്തിൽ അള്ളാഹുവിനെ നീ പുകഴ്ത്തുക. എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതു നീ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുക. ഇല്ലെങ്കിൽ അവൻ്റെ അനുഗ്രഹങ്ങളെ പൊതുവിൽ പരാമർശിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നന്ദി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അനുഗ്രഹദാതാവായ അള്ളാഹുവോട് ഹൃദയങ്ങളിൽ സ്നേഹമുണ്ടാക്കുന്നതുമാണ്. ഗുണം ചെയ്യുന്നവനെ സ്നേഹിക്കൽ ഹൃദയത്തിൻ്റെ പ്രകൃതിയാണ്.
0: മലയാളത്തിൽ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നൽകിയ അതിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പരിഭാഷ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഖുർആനുമായി കൂടുതലടുക്കുവാനും അതോടൊപ്പം കൂടുതൽ വിജ്ഞാനീയങ്ങളിലേക്കും അറിവുകളിലേക്കും പ്രവേശിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇനിയും അവസരങ്ങൾ നൽകുമാറാവട്ടെ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി സമാപിക്കുന്നു. സൂറത്തുൽ ദുഹ 6 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവും നൽകിക്കൊണ്ട് അവതരിപ്പിച്ചത് നസറുല്ലാ സലാഹി.
4: Peace Radio. Tune to reality.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ഇനി കേൾക്കുന്നു അത്തഹ്സീൻ, സൂറ അൽ ബഖറ 91 മുതൽ 92 വരെ. ഹാഫിദ് അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബഖറയിലെ 91, 92 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം വരാവുന്ന അബദ്ധങ്ങളും. വഇദാ ഖീല ലഹും, വഇദാ ദാലിൻ്റെ ഉച്ചാരണമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വൈസ എന്ന രൂപത്തിൽ ഓതരുത്. വഇദാ ഖീല ലഹും, ഖീല ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം, അത് കഴിഞ്ഞ് ചെറുനാക്ക്, ഖൈ ഖാ ഖീ ഖു അഖ്. വഇദാ ഖീല ലഹും ആമിനു ബിമാ അൻസലല്ലാ, ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതാണ് മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ ആ ഒരു തോതിൽ അത് നീട്ടാവുന്ന മദ്ദാണ്. ബിമാ അൻസല, ഇനി അൻസല സാക്കിന നൂന് ശേഷം സ, ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അൻസലല്ലാ ഖാലു നുഅ്മിനു, നുഅ്മിനു എന്നല്ല, നുഅ്മിനു നുഅ്മിനു ബിമാ ഉൻസില. ഇവിടെയും മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, മുൻഫസിൽ. ഉൻസില ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അലൈന, അയിൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അലൈന അലൈന, വയക്ഫുറൂന കാഫിന് സുക്കൂൻ, അത് ശബ്ദത്തിൽ കൊണ്ടുവരണം. കാ കീ കു അക് വയക്, വയക്ഫുറൂന ബിമാ വറാഅഹ്, മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം, മുത്തസിൽ വാജിബാണ്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. വറാഅഹ് വഖഫ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കും, ഹാന് സുക്കൂൻ ഉള്ള ആ ഒരു രൂപം, ആ ഒരു ശബ്ദം കേൾക്കണം. വറാഅഹ് വറാഅഹ്. വഹുവൽ ഹഖു വഹുവൽ ഹഖു ഖാഫ്, അതേപോലെ ഹാഉം ഖാഫ് എല്ലാം മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫും ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം. ഹഖ് വഹുവൽ ഹഖു മുസദ്ദിഖൻ, മുസ എന്ന് സ്വാദ്, സീനിനെ കൊണ്ട് സ്വാദ് പറയരുത്, സ്വാദാണ്. മുസദ്ദിഖൻ മുസദ്ദിഖൻ ലിമ, മുസദ്ദിഖൻ തൻവീനു ശേഷം ലാം, ഇത് ഗാം ബിലാ ഗുന, തൻവീനിനെ ലാമിലേക്ക് ഇത് ഗാം ചെയ്ത് മണിക്കാതെ ഉച്ചരിക്കണം. മുസദ്ദിഖൻ ലിമ മഅഹും ഖുൽ ഫലിമ തഖ്തുലൂന, ഖുൽ ഖുൽ ഫലിമ തഖ്തുലൂന, ഖാഫിനെ ഖൽഖല ചെയ്യണം, അഥവാ ശരിക്കും കേൾക്കണം. തഖ്തുലൂന അൻബിയാ, സാക്കിന നൂന് ശേഷം ബാ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം, അതാണ് ഇഖ്ലാബ്, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻബി അൻബി, ശേഷം ഇവിടെ മദ് മുത്തസിലാണ്. അൻബിയാ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് മുത്തസിൽ. അൻബിയാ അല്ലാഹി മിൻ ഖബ്ലു, സാക്കിന നൂന് ശേഷം ഖാഫ്, ഇഖ്ഫാം ബിഗുന്ന, അതോടൊപ്പം ഖാഫ് ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. മിൻ ഖബ്ൽ മിൻ ഖബ്ലു ഖബ്ലു, ബാഇനെ ഖൽഖല ചെയ്യണം. ഇൻ കുന്തും, ഈ രണ്ട് മണിക്കലും ഇഖ്ഫാം ബിഗുന്നയാണ്, അവ്യക്തമാക്കി മണിക്കണം. സാക്കിന നൂന് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരങ്ങൾ, അതുകൊണ്ടാണ് അവ്യക്തമാക്കി മണിക്കേണ്ടത്. ഇൻ കുന്തും മുഅ്മിനീൻ, ഇവിടെ മുഅ്മിനീൻ സാക്കിന മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാമു തമാസിലൈൻ, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കുന്തും മുഅ്മിനീൻ. അടുത്ത ആയത്തിൽ വലഖദ് വലഖദ് ദാലിനെ ശരിക്കും കേൾക്കണം, ഖൽഖല ചെയ്യണം. ജാഅകും മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. ജാഅകും മൂസ, മീമുസാക്കിനക്ക് ശേഷം മീമ്, ഇദ്ഗാമു തമാസിലൈൻ, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മൂസ ബിൽ ബയ്യിനാതി സുമ്മ തഖദ്തും, സുമ്മ സുമ്മ അല്ല, സീനല്ല, സുമ്മ നമ്മുടെ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, അതാണ് സുമ്മ. മീമിന് ഷദ്ദുണ്ട്, മണിക്കണം. സുമ്മ
നൂനിന് ശേഷം മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ലാബ് നൂനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിം ബഅദിഹി വഅൻതും ഇവിടെയും ഇഖ്ഫാ ബിഗുന്ന സാക്കിന നൂനിന് ശേഷം ത എന്ന അക്ഷരം അവ്യക്തമാക്കി മണിക്കണം. വഅൻതും ളാലിമൂൻ ളാലിമൂൻ വഅൻതും ളാലിമൂൻ അല്ല, ളാലിമൂൻ എന്നാണ് അധികം ആളുകളും പറയുക, അങ്ങനെയല്ല. ളാലിമൂൻ ളാദ് ഇസ്തിഅലാ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തഹ്സീൻ ഖുർആൻ പഠന പദ്ധതി സൂറ അൽ ബഖറ 91 മുതൽ 92 വരെ. തഹ്സീനിൽ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദം.

0: അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ട് എല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ അന്നജം പാരായണം ചെയ്യുന്നു ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

0: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികളിനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
1: പീസ് റേഡിയോ.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മനഃപാഠം 1 മുതൽ 30 വരെ, പേജ് 519, സഅദ് അൽ ഹാമിദി.

0: ഇപ്പോൾ കേട്ടത് മനപ്പാഠം, പേജ് 519, സാദൽ ഗാമിദിയുടെ ശബ്ദം.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الدهر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. മക്കയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് അബ്ദുള്ള അവാദൽ ജുഹനി. സൂറത്ത് ബഖറ ആയത്ത് 204 മുതൽ 218 വരെ.

لكم والله يعلم وأنتم لا تعلمون. يسألونك عن الشهر

മദീനയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് സലാഹൽ ബുദൈർ, സൂറത്ത് ആലിമ്രാൻ ആയത്ത് 185 മുതൽ 186 വരെ.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറ 204 മുതൽ 218 വരെയുള്ള വചനമാണ് കേട്ടത്. മദീനയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ആലിമ്രാൻ 185 മുതൽ 186 വരെ ഷെയ്ഖ് സലഹൽ ബുദൈർ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
4: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
3: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
4: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
3: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം സൂറ അന്നിസയിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ നിസായിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂ മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു ബക്കറയിലെ 177-ാമത് വചനം നാം പഠിക്കുന്നു.
2: വചനം 177. ലൈസ, അല്ല. അൽ ബിർറ, പുണ്യം, നന്മ. അന്തുവല്ലു, നിങ്ങൾ തിരിക്കൽ. വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ. ഖിബല, നേരെ, നേർക്ക്. അൽ മശ്രിഖി, ഉദയസ്ഥാനത്തിൻ്റെ, കിഴക്കിൻ്റെ. വൽ മഗ്‌രിബി, അസ്തമന സ്ഥാനത്തിൻ്റെയും പടിഞ്ഞാറിൻ്റെയും. വലാകിന്ന, പക്ഷേ, എങ്കിലും, എന്നാൽ. അൽ ബിർറ, പുണ്യം, പുണ്യവാൻ. നന്മ, നന്മ ചെയ്യുന്നവൻ. മൻ, യാതൊരുവനാണ്, യാതൊരുവൻ്റെയാണ്. ആമന, അവൻ വിശ്വസിച്ചു. ബില്ലാഹി, അല്ലാഹുവിൽ. വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തിലും. വൽ മലായികത്തി, മലക്കുകളിലും. വൽ കിതാബി, വേദഗ്രന്ഥത്തിലും. വൻ നബിയീന, പ്രവാചകന്മാരിലും. വ ആത, കൊടുക്കുകയും ചെയ്തു. അൽ മാല, ധനം. അലാ ഹുബ്ബിഹി, അതിനോട് പ്രിയത്തോടെ. ദവിൽ ഖുർബ, അടുത്ത ബന്ധമുള്ളവർക്ക്, കുടുംബ ബന്ധം ഉള്ളവർക്ക്. വൽ യതാമ, അനാഥകൾക്കും. വൽ മസാകീന, അഗതികൾക്കും. വബിനസ്സബീലി, വഴിപോക്കനും. വസ്സായിലീന, ചോദിക്കുന്നവർക്കും. വഫിർ റഖാബി, അടിമകളിലും. വ അഖാമ, അവൻ നിലനിർത്തുകയും ചെയ്തു. അസ്സലാത, നമസ്കാരം. വ ആതസ്സകാത, സകാത്ത് കൊടുക്കുകയും ചെയ്തു. വൽ മൂഫൂന, നിറവേറ്റുന്നവരും. ബി അഹ്ദിഹിം, തങ്ങളുടെ കരാറിനെ, ഉടമ്പടിയെ, പ്രതിജ്ഞയെ. ഇദാ അഹദു, അവർ കരാർ ചെയ്താൽ, ഉടമ്പടി, പ്രതിജ്ഞ ചെയ്താൽ. വസ്സാബിരീന, ക്ഷമിക്കുന്നവരും, വിശേഷിച്ച്. ഫിൽ ബഇസാഇ, വിഷമതയിൽ, ദുരിതാവസ്ഥയിൽ. വദ്ദറായി, കഷ്ടപ്പാടിലും. വഹീനൽ ബഅസി, സങ്കടത്തിൻ്റെ അവസരത്തിലും, യുദ്ധത്തിൻ്റെ അവസരത്തിലും. ഉലായിക, അക്കൂട്ടർ. അല്ലദീന സദഖു, സത്യം പറഞ്ഞവരത്രേ. വ ഉലായിക, അക്കൂട്ടർ. ഹും, അവർ തന്നെ. അൽ മുറ്റഖൂൻ, സൂക്ഷ്മതയുള്ളവർ, ഭയഭക്തന്മാർ.

0: നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമനസ്ഥാനത്തിൻ്റെയും നേർക്ക് അഥവാ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഇരിക്കുന്നതല്ല പുണ്യം. പക്ഷേ പുണ്യവാൻ എന്നാൽ യാതൊരുവനാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും അവൻ വിശ്വസിച്ചു. ധനം അതിനോട് പ്രിയമുള്ളതോടെ തന്നെ കുടുംബബന്ധമുള്ളവർക്കും അനാഥ കുട്ടികൾക്കും അഗതികൾക്കും വഴിപോക്കനും ചോദിച്ചു വരുന്നവർക്കും അടിമകളുടെ വിഷയത്തിലും അവൻ കൊടുക്കുകയും ചെയ്തു. നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ളവനാണ്, അതെ, കരാർ ചെയ്താൽ തങ്ങളുടെ കരാർ നിറവേറ്റുന്നവരും.
1: വിശേഷിച്ച് വിഷമതയിലും കഷ്ടതയിലും യുദ്ധത്തിൻ്റെ അവസരത്തിലും ക്ഷമ കൈക്കൊള്ളുന്നവരും. അക്കൂട്ടരെത്രേ സത്യം പറഞ്ഞവർ, അക്കൂട്ടർ തന്നെയാണ് സൂക്ഷ്മതയുള്ള അഥവാ ഭയഭക്തരായുള്ളവരും.
2: വചനം 177 വിശദീകരണം. ബിർറ് എന്നാൽ പുണ്യം, നല്ല കാര്യം എന്നൊക്കെയാണ് അർത്ഥം. പുണ്യവാൻ, നന്മ ചെയ്യുന്നവൻ എന്നീ അർത്ഥങ്ങളിലും അതേ വാക്ക് ഉപയോഗിക്കപ്പെടും. ഈ വചനത്തിലും താഴെ 189 വചനത്തിലും ഈ രണ്ടർത്ഥത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള മറ്റൊരു പദമാണ് അദിൽ അഥവാ നീതി എന്നും നീതിമാൻ എന്നുമുള്ള അർത്ഥങ്ങളിൽ ഇതും ഉപയോഗിക്കാറുണ്ട്. ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമന സ്ഥാനത്തിൻ്റെയും നേരെ തിരിയുക അഥവാ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയുക എന്ന് പറഞ്ഞത് ഖിബ്ലമാറ്റത്തെ ചൊല്ലി വേദക്കാർ പുറപ്പെടുവിച്ച ആക്ഷേപങ്ങളെ സൂചിപ്പിക്കുന്നുവെന്ന് ചിലരും, അതല്ല ഉപമാലങ്കാര രൂപത്തിൽ പറഞ്ഞതാണെന്ന് ചിലരും അഭിപ്രായപ്പെട്ടു കാണാം. രണ്ടായാലും ഈ വചനത്തിലടങ്ങിയ ആശയത്തിൻ്റെ ചുരുക്കം ഇതാണ്: ഒരു നിശ്ചിത ഭാഗത്തേക്ക് തിരിയുക പോലെയുള്ള ചില ബാഹ്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരാൾ പുണ്യവാനും സദ്വൃത്തനും ആകുന്നതല്ല. ഇന്ന ഭാഗത്തേക്ക് തിരിയണമെന്ന് അള്ളാഹു കൽപ്പിക്കുമ്പോൾ അത് നിർബന്ധമായി തീരുന്നുവെന്നല്ലാതെ അതുകൊണ്ട് മാത്രം പുണ്യം നേടുക സാധ്യമല്ല. ഒരാൾ പുണ്യവാനായി തീരണമെങ്കിൽ അവൻ വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കുകയും അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കുകയും വേണം. വിശ്വാസ കാര്യങ്ങളിൽ പ്രധാനമായവ ഇവയാണ്: ഒന്ന്, അള്ളാഹുവിലുള്ള വിശ്വാസം, അതായത് അള്ളാഹുവിൻ്റെ അസ്തിത്വം, ഏകത്വം, അധികാരാവകാശങ്ങൾ, ഉത്കൃഷ്ട ഗുണങ്ങൾ എന്നിവയിലെല്ലാം വിശ്വസിക്കുക. രണ്ട്, അന്ത്യനാളിലുള്ള വിശ്വാസം, അതായത് ഐഹിക ജീവിതത്തിനു ശേഷം രണ്ടാമതൊരു ജീവിതം കൂടിയുണ്ട്. ഈ ജീവിതത്തിൽ ചെയ്ത സകല കർമ്മങ്ങളെക്കുറിച്ചും അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടുകയും പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. സൽക്കർമ്മികൾക്ക് രക്ഷയും ദുഷ്കർമ്മികൾക്ക് ശിക്ഷയുമായിരിക്കും ഫലം. ആദ്യമായ വിശ്വാസം. മൂന്ന്, മലക്കുകളിലെ വിശ്വാസം. മലക്കുകൾ എന്ന ഒരുതരം ആത്മീയ ജീവികളുണ്ട്. അവർ അള്ളാഹുവിൻ്റെ ആജ്ഞയനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അള്ളാഹുവിന് അവർ സ്തോത്ര കീർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഈ ലോകവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവർ മുഖാന്തരം അള്ളാഹു നടത്താറുണ്ട്. അള്ളാഹുവിനും അവൻ്റെ പ്രവാചകന്മാരായ റസൂലുകൾക്കുമിടയിലുള്ള ദൗത്യവാഹകന്മാർ മലക്കുകളാണ് എന്നിങ്ങനെയുള്ള വിശ്വാസങ്ങൾ. നാല്, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. അള്ളാഹു അവൻ്റെ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ പൊതുവിലും മൊത്തമായും വിശ്വസിക്കുക. ഖുർആൻ അവസാനത്തെ ഗ്രന്ഥവും ലോകാവസാനം വരെ നിലനിൽക്കുന്നതുമാകൊണ്ട് അതിൽ പ്രത്യേകം വിശദമായും വിശ്വസിക്കുക. അഞ്ച്, നബിമാരിൽ വിശ്വസിക്കുക. പേരറിയപ്പെട്ടവരും അല്ലാത്തവരുമായ മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരിലും പൊതുവായും അന്ത്യപ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ പ്രത്യേകമായും വിശ്വസിക്കുക. ഇതാണ് വിശ്വാസ കാര്യങ്ങളിൽ പ്രധാനമായ വിഷയങ്ങൾ. അൽ ഖലാഖദ് അഥവാ അള്ളാഹുവിൻ്റെ വിധിവ്യവസ്ഥകൾ, സ്വർഗനരകങ്ങൾ, ആദ്യായവയിലുള്ള വിശ്വാസങ്ങൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും വിഷയങ്ങളുടെ വിശദാംശങ്ങളിൽ ഉൾപ്പെടുന്നവയത്രേ. അനുഷ്ഠാന പ്രധാനമായ വിഷയങ്ങളിൽ അള്ളാഹു എടുത്തു പറഞ്ഞ ഒന്നാമത്തെ വിഷയം ധനത്തോട് ഇഷ്ടവും സ്നേഹവും ഉണ്ടായിരിക്കെ അത് ചിലവഴിക്കുക എന്നാകുന്നു. ധനത്തിൽ പ്രതിപത്തിയോ മോഹമോ ഇല്ലാത്തവർക്ക് ധനം ചിലവാക്കുന്നതിൽ മടിയുണ്ടാകുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ത്യാഗത്തിൻ്റെ മനസ്ഥിതിയോ പുണ്യസമ്പാദനത്തിൻ്റെ മോഹമോ ഉണ്ടായിരിക്കുന്നതുമല്ല. ധനത്തോടുള്ള പ്രേമം എത്ര കണ്ടുണ്ടോ അതനുസരിച്ചായിരിക്കും അത് നല്ല വിഷയത്തിൽ ചിലവഴിക്കുന്നവൻ്റെ ഉദ്ദേശശുദ്ധി വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തതും: ദാനധർമ്മത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നീ ധനത്തെ മോഹിച്ചും ദാരിദ്ര്യത്തെ ഭയന്നും കൊണ്ട് ആരോഗ്യവാനും പിശുക്കനുമായിരിക്കെ ചെയ്യുന്ന ദാനധർമ്മമാകുന്നു. ബുഖാരി, മുസ്ലിം. വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവയിൽ നിന്ന് ചിലവഴിക്കുന്നതുവരെ നിങ്ങൾ പുണ്യം പ്രാപിക്കുകയില്ല. അധ്യായം 3 വചനം 92. ഇതിനേക്കാൾ കുറച്ചുകൂടി കവിഞ്ഞ നിലപാടാണ് സ്വന്തം നിലക്ക് അത്യാവശ്യമുണ്ടായിരുന്നിട്ട് പോലും മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകൽ. ഇത് അൻസാരികളായ സ്വഹാബികളുടെ ഒരു വിശിഷ്ട ഗുണമായി സൂറത്തുൽ ഹശറിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. അധ്യായം 59 വചനം 9. ധനം ചിലവഴിക്കേണ്ട മാർഗങ്ങൾ കൂടി അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. ചിലവഴിക്കുന്നവന്റെ മനഃസ്ഥിതി പോലെ തന്നെ അത് വിനിയോഗിക്കപ്പെടുന്നത് ആരിലാണെന്നും ആർക്കാണ് മുൻഗണന നൽകേണ്ടതെന്നു കൂടി ഗൗനിക്കേണ്ടതുണ്ടെന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. 1. കുടുംബബന്ധമുള്ളവർ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറയുന്നു, സാധുക്കൾക്ക് ധർമ്മം കൊടുക്കുന്നത് ഒരു ധർമ്മമാകുന്നു, ചാർച്ചബന്ധമുള്ളവർക്ക് കൊടുക്കുന്നത് രണ്ടു കാര്യങ്ങളാണ്, ധർമ്മവും ചാർച്ചാബന്ധം പാലിക്കലും. അഹ്മദ്, തിർമദി, നസായി, ഇബ്നു മാജ. 2. യതീം അഥവാ അനാഥകൾ, അതായത് പിതാക്കൾ മരണപ്പെട്ടവരും ഉപജീവനത്തിന് വകയില്ലാത്തവരുമായ കുട്ടികൾ. ഇവരെപ്പറ്റി ഖുർആനും ഹദീസും ശക്തിയായ ഭാഷയിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം പ്രസിദ്ധമാണല്ലോ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറയുകയാണ്, തൻ്റേതോ മറ്റുള്ളവരുടേതോ ആയ യതീമിനെ ഏറ്റെടുക്കുന്നവരും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും. ഇത് പറയുമ്പോൾ തിരുമേനി ചൂണ്ടാണി വിരലും നടുവിരലും വിടർത്തി പിടിച്ചു കാണിക്കുകയും ചെയ്തിരുന്നു. മുസ്ലിം. സ്വന്തം കുടുംബത്തിൽപ്പെട്ടതായാലും അന്യകുടുംബത്തിൽപ്പെട്ടതായാലും ശരി, യതീമിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നവന് സ്വർഗത്തിൽ വമ്പിച്ച പദവിയാണുള്ളതെന്നു സാരം. 3. മിസ്കീനുകൾ അഥവാ അഗതികൾ. മിസ്കീൻ എന്നാൽ ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പ്രസ്താവിച്ചു കാണാം. ഹദീസിൻ്റെ സാരം ഇപ്രകാരമാകുന്നു, ഒരു കാരക്കയോ രണ്ട് കാരക്കയോ ഒരു പിടി ഭക്ഷണമോ രണ്ട് പിടി ഭക്ഷണമോ കിട്ടിയാൽ മടങ്ങുമാറ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഈ ആളുകൾക്കല്ല മിസ്കീൻ എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കത്തക്ക ധനം കയ്യിലില്ലാതിരിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് വല്ല ദാനധർമ്മവും കിട്ടത്തക്ക വണ്ണം തൻ്റെ സ്ഥിതി മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്നവനാണ് മിസ്കീൻ. ബുഖാരി, മുസ്ലിം. അഥവാ ബുദ്ധിമുട്ടും തിടുക്കവും ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരെ അറിയിക്കാതെ അഭിമാനം കാത്തുസൂക്ഷിച്ചു വരുന്നവൻ എന്നു താല്പര്യം. 4. വഴിപോക്കൻ, അതായത് സ്വദേശത്തേക്ക് തിരിച്ചു പോകുവാൻ വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന യാത്രക്കാരൻ, വേണ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി യാത്രക്കൊരുങ്ങിയവൻ, നിരാശ്രയരായ വിദേശികൾ മുതലായവർ. 5. ചോദിച്ചു വരുന്നവർ. യാചിക്കുന്ന സമ്പ്രദായം മാന്യന്മാർക്ക് യോജിച്ചതല്ല. ഇസ്ലാമാണെങ്കിൽ വളരെയധികം വെറുക്കുന്ന ഒരു കാര്യവുമാകുന്നു അത്. നേരെ മറിച്ച് യാചിച്ചു വരുന്നവരെപ്പറ്റി ചുഴിഞ്ഞന്വേഷണം നടത്തി വഷളാക്കി വിടുവാൻ ശ്രമിക്കുന്നതും ഒന്നും കൊടുക്കാതെ നല്ല വാക്കെങ്കിലും പറയാതെ വിരട്ടി അയക്കുന്നതും അങ്ങനെ തന്നെ. ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുള്ളത് ശ്രദ്ധേയമാകുന്നു, ചോദിച്ചു വന്നവന് ഒരവകാശമുണ്ട്, അവൻ കുതിരപ്പുറത്ത് വന്നിരുന്നാലും ശരി. അഹമ്മദ്, അബൂദാവൂദ്. സജ്ജനങ്ങളുടെ ഗുണങ്ങളെ എടുത്തു പറയുന്ന കൂട്ടത്തിൽ അവരുടെ സ്വത്തുക്കളിൽ ചോദിക്കുന്നവരും അഥവാ ചോദിക്കുവാൻ തടസ്സം നേരിട്ടവനും അവകാശമുണ്ടായിരിക്കും. അധ്യായം 51 വചനം 19. അധ്യായം 70 വചനം 24-25 എന്ന് അള്ളാഹുവും പറയുന്നു. 6. അടിമകളുടെ വിഷയത്തിൽ, അതായത് അടിമകളെ മോചിപ്പിക്കുക, അവരുടെ മോചനത്തിനും രക്ഷയ്ക്കും സഹായകമാകുന്ന സംരംഭങ്ങളിൽ ധനസഹായം ചെയ്യുക മുതലായവ. ഇക്കാര്യവും ഖുർആനിലും ഹദീസിലും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതത്രേ. അനുഷ്ഠാന കാര്യങ്ങളിൽ രണ്ടാമത്തെ വിഷയം നമസ്കാരം നിലനിർത്തലും മൂന്നാമത്തേത് സക്കാത്ത് കൊടുക്കലുമാണ്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഖുർആൻ വചനങ്ങളും നബി വചനങ്ങളും നിരവധിയാണ്. രണ്ടിനും ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള പ്രാധാന്യം രണ്ടിലും വീഴ്ച വരുത്തുന്നവർക്കിടയിൽ പോലും പ്രസിദ്ധമാണ്. നാലാമത്തെ വിഷയം കരാർ ചെയ്താൽ അത് നിറവേറ്റുകയാണ്. ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. കപട വിശ്വാസിയുടെ ലക്ഷണങ്ങൾ കളവു പറയലും വാഗ്ദത്വം ലംഘിക്കലും വിശ്വാസവഞ്ചനയും എന്നിങ്ങനെ മൂന്നെണ്ണമാണെന്നുള്ള സുപ്രസിദ്ധ നബിവചനം മാത്രം മതി ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാൻ. അഞ്ചാമത്തേത് ക്ഷമയാണ്. ക്ഷമയും തന്നെ ധാരാളക്കണക്കിൽ ഖുർആനിലും ഹദീസിലും പരാമർശ വിഷയമാകുന്നു. ക്ഷമിക്കുന്നവരെപ്പറ്റി പ്രസ്താവിച്ചപ്പോൾ അതിൻ്റെ മുമ്പുള്ള വാക്യങ്ങളിൽ തുടർന്നു പോന്ന വ്യാകരണ ശൈലിയിൽ അല്പം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ക്ഷമിക്കുന്നവരെപ്പറ്റി വിശേഷിച്ചും ഓർമ്മിപ്പിക്കുന്നു എന്നർത്ഥം വരാറുമുള്ള ഒരു പ്രത്യേക ശൈലി അള്ളാഹു സ്വീകരിച്ചതും ശ്രദ്ധേയമാകുന്നു. അറബി വ്യാകരണത്തിൽ അല്പ പരിചയമുള്ളവർക്ക് ഇത് വേഗം മനസ്സിലാകും. ക്ഷമ കൈക്കൊള്ളേണ്ടത് എപ്പോഴാണെന്നും അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. അതെ, വിഷമാവസ്ഥയിലും കഷ്ടാവസ്ഥയിലും അഥവാ ദാരിദ്ര്യം തുടങ്ങിയ ബുദ്ധിമുട്ടുകളിലും രോഗം പോലെയുള്ള കഷ്ടനഷ്ടങ്ങളിലുമെല്ലാം തന്നെ. കൂട്ടത്തിൽ വളരെ ഗൗരവപ്പെട്ടതും സത്യവിശ്വാസികൾക്ക് നേരിടേണ്ടി വരുന്നതുമായ ഒരു ഘട്ടമാണല്ലോ യുദ്ധാവസരം. അതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നു. പുണ്യപ്രധാനങ്ങളായ വിശ്വാസാനുഷ്ഠാന കാര്യങ്ങൾ യഥാവിധി സ്വീകരിച്ചു വരുന്നവർക്ക് അവസാനമായി രണ്ടു സാക്ഷ്യപത്രങ്ങളും അള്ളാഹു നൽകിയിരിക്കുന്നു. 1. ഉലായിക്കല്ലദീന സദഖു, അവരാണ് സത്യം പറഞ്ഞവർ എന്നും, രണ്ട് വഉലായിക ഹുമുൽ മുത്തഖൂൻ, അവർ തന്നെയാണ് മുത്തഖീങ്ങളും എന്നും. അതെ, വിശ്വാസം സാക്ഷാത്കരിച്ചവരും വിശ്വാസികളാണെന്ന വാദം പ്രവർത്തന മുഖേന സത്യമായി പുലർത്തിയവരും അവരാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് സൂക്ഷ്മത പാലിക്കുകയും പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഭയഭക്തരായി തീരുകയും ചെയ്ത യഥാർത്ഥ പുണ്യവാന്മാരും അവരാണ് എന്നു സാരം. ഇങ്ങനെയുള്ള പുണ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
3: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്ന് നാം പഠിച്ചത് സൂറത്തു ബക്കറയിലെ 177-ാമത് വചനമാണ്. പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം ഹൃദയങ്ങൾക്ക് കുളിർമയാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 24-ാമത് വചനം നാം പഠിക്കുന്നു. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ബോബ്. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സ്വാദിലെ 22-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്രമാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത്, മനസ്സിലാക്കി വരുന്നത്. തുടർന്ന് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഹാദാ, നിശ്ചയമായും ഇത് അല്ലെങ്കിൽ ഇവൻ, അഹീ, എന്റെ സഹോദരനാണ്, ലഹു, അവനുണ്ട്, തിസ്ഉൻ വതിസ്ഊന നഅജ, 99 പെണ്ണാട് അല്ലെങ്കിൽ പിടയാട്, വലിയ എനിക്കുണ്ട്, നഅജതുൻ വാഹിദ, ഒരേ പിടയാട് അല്ലെങ്കിൽ ഒരേ പെണ്ണാട്. ഫഖാല, എന്നിട്ടവൻ പറഞ്ഞു, അക്ഫിൽനീഹാ, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരുക അല്ലെങ്കിൽ എനിക്കു വിട്ടുതരുക. വഅസ്സനി, അവൻ എന്നെ വെല്ലുകയും ചെയ്തു അല്ലെങ്കിൽ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ. അതായത്, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കൽ മതിൽ കയറിക്കൊണ്ട് രണ്ടുപേർ വന്നു എന്ന് കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞിരുന്നു. ആ വന്ന ആളുകൾ പറഞ്ഞ സംസാരമാണ് ഈ കാര്യം. ഇതാ, ഇത് എന്റെ സഹോദരനാണ്, ഇവന് 99 പിടയാടുകളുണ്ട്, എനിക്ക് ഒരേ പിടയാടുമുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരണമെന്ന്. അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ തോൽപ്പിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നിടത്ത് പറയുന്നത് കാണാം, ഇവിടെ ഇതെന്റെ സഹോദരനാണെന്ന് പറയുന്നത് ഒരു പക്ഷേ സ്വന്തം മാതാപിതാക്കളുടെ സഹോദരൻ എന്ന നിലക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹോദര്യമായിരിക്കാം ഇവിടെ എടുത്തു പറയുന്നത്. പറയുന്ന കാര്യം, ഇതാ എനിക്ക് ഒരാടുമുണ്ട്, ഇയാൾക്ക് 99 ആടുകളുമുണ്ട്, എന്റെ പിടയാടിനെ ഇയാളുടെ 99 പിടയാടുകളിലേക്ക് ഏൽപ്പിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. ഇതാണ് അവരുടെ പരാതി. ആ ആയത്തിൽ തന്നെ എന്താണവർ പറയുന്നത് എന്ന കാര്യം വ്യക്തമാണ്. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, അന്ന ബഅദൽ ഖുസൂം ഖദ് യകൂനു അഖ്വ ഫിൽ മുഖാസമ, ഈ തർക്കത്തിലേർപ്പെടുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, ചിലർക്ക് ചിലരേക്കാൾ സംസാര വൈഭവം വളരെ ശക്തമായിരിക്കും. ന്യായം തൻ്റെ പക്കലല്ലെങ്കിൽ പോലും സംസാരിച്ചുകൊണ്ട് ജയിക്കാൻ സാധിക്കും. അത് ഈ കാര്യത്തിലും ശ്രദ്ധേയമായ കാര്യമാണ്. മിനൽ ആഖരി, മറ്റവനെ അപേക്ഷിച്ച്, ഹത്താ യഗ്ലിബുഹു ലിഖൗലിഹി, ഒരുപക്ഷേ അങ്ങനെ സംസാര വൈഭവം കൊണ്ട് അവൻ തന്നെ തോൽപ്പിക്കും എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞതും ശ്രദ്ധേയമാണ്. വഅസ്സനീ ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ വെല്ലുന്നവനാണ്, എന്നെ തോൽപ്പിക്കുന്നവനാണ്. ഇവിടെ അദ്ദേഹം ഒരു ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 1713-ാമത്തെ ഒരു ഹദീസ് എടുത്തുകൊടുക്കുന്നത് കാണാം. തർക്കവുമായി ബന്ധപ്പെട്ട്, പരസ്പരം തർക്കിക്കുന്ന ആളുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ഹദീസാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് തർക്കവുമായിട്ട് വരും. വലഅല്ല ബഅദകും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദിൻ, അങ്ങനെ നിങ്ങളിൽ ചിലർ സംസാരത്തിന്റെ ഊക്കുകൊണ്ട്, ശക്തി കൊണ്ട് മറ്റൊരുത്തനെ ഒരുപക്ഷെ തോൽപ്പിച്ചു കളഞ്ഞേക്കാം. അങ്ങനെ ഫഅഖ്ദീലഹു ബിനഹ്വി മാ അസ്മഉ മിൻഹു, ഞാനാകട്ടെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ, എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഞാൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിധിക്കും. ഫമൻ ഖതഅ്തുലഹു മിൻ ഹഖ് അഖീഹി ഷൈഅൻ, അങ്ങനെ ആർക്കെങ്കിലും തൻ്റെ സഹോദരന്റെ അവകാശം ഞാൻ മുറിച്ചു തരുന്നുവെങ്കിൽ, അഥവാ സംസാര വൈഭവം കൊണ്ട് അന്യായമായത് എന്റെ അടുക്കൽ നിന്ന് ആരെങ്കിലും നേടിയെടുക്കുന്നുവെങ്കിൽ, ഫലായ ഉഹുദ്, അതാരും സ്വീകരിക്കരുത്. ഫഇന്നമാ അഖ്തഉ ലഹു ബിഹി ഖിത്അതം മിനന്നാർ, യഥാർത്ഥത്തിൽ അങ്ങനെ മറ്റൊരാളുടെ അവകാശം ഹനിക്കുന്നവൻ അല്ലെങ്കിൽ അപഹരിച്ചെടുക്കുന്നവൻ, ഞാൻ അവന് നൽകുന്നത് നരകത്തിൻ്റെ ഒരു കഷ്ണമാകുന്നു. അപ്പോൾ ഈ വചനം ഇവിടെ ഉദ്ധരിക്കാൻ കാരണം, സംസാരത്തിൽ മറ്റുള്ളവരെ കവച്ചു വെക്കുന്ന സംസാര വൈഭവം കൊണ്ട് അന്യായത്തെ ന്യായമാക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ അവകാശം അത് തട്ടിയെടുക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ അത്തരം ആളുകൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ കാണാം, അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു, ഞാൻ ഉറപ്പ് പറയുന്നവനാകുന്നു, ഒരാൾക്ക് സ്വർഗമുണ്ട് എന്നത്. ആരാണവൻ? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖാ, അവൻ തർക്കം ഒഴിവാക്കുന്നു, ന്യായം അവൻ്റെ ഭാഗത്താണെങ്കിൽ പോലും. എന്ന് പറഞ്ഞാൽ അന്യായമായ അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ ഉപേക്ഷിക്കലാണ് ഒരു സ്വർഗാവകാശിയായ മനുഷ്യന് അനുഗുണമായ കാര്യം. അതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ കാര്യം. തുടർന്ന് 24-ാമത്തെ വചനം,
1: قال لقد ظلمك بسؤال نعجتك إلى نعاجه وإن كثيرا

0: ആബ്. 24-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, ലഖദ് ളലമക, തീർച്ചയായും അവൻ നിന്നോട് അക്രമം ചെയ്തു, ബിസ്വാലി നഅജതിക, നിന്റെ പിടയാടിനെ ചോദിച്ചതുകൊണ്ട്, ഇലാ നിആജിഹി, അവന്റെ പിടയാടുകളിലേക്ക്, അവന്റെ പെണ്ണാടുകളിലേക്ക്, നിന്റെ പെണ്ണാടിനെ, പിടയാടിനെ അവൻ ചോദിച്ചതുകൊണ്ട്, വഇന്ന കസീറൻ, നിശ്ചയമായും വളരെ ആളുകൾ, അല്ലെങ്കിൽ ധാരാളം ആളുകൾ, മിനൽ ഖുലത്തായി, കൂട്ടുകാരിൽപ്പെട്ട, ലയബഗി, നിശ്ചയമായും അതിക്രമം ചെയ്യാറുണ്ട്, ബഅദുഹും, അവരിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ മേൽ, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ്സാലിഹാത്തി, സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, വഖലീലും മാ, നന്നേ കുറവാണ്, ഹും, അവർ, വളന്ന ദാവൂദു, ദാവൂദ് ധരിക്കുകയും, അതായത് വിചാരിക്കുകയും ചെയ്തു, അന്നമ ഫതന്നാഹു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ്, ഫസ്തഗ്ഫറ, അങ്ങനെ അദ്ദേഹം പാപമോചനം തേടി, പൊറുക്കലിനെ തേടി, റബ്ബഹു, തന്റെ റബ്ബിനോട്, വഖറ, നിലം പതിക്കുകയും ചെയ്തു, റാകിഅൻ, റുകൂഉ ചെയ്ത് അല്ലെങ്കിൽ കുമ്പിട്ട്, വഅനാബ്, ഖേദിച്ചു മടങ്ങുകയും അല്ലെങ്കിൽ വിനയം കാണിക്കുകയും ചെയ്തു. ദീർഘമായ ആയത്തിൽ അല്ലാഹു പറയുന്നു, അദ്ദേഹം അഥവാ ദാവൂദ് പറഞ്ഞു, അവന്റെ പിടയാടുകളിൽ കൂടി നിന്റെ പിടയാടിനെ ചോദിച്ചത് നിമിത്തം തീർച്ചയായും അവൻ നിന്നോട് അനീതി പ്രവർത്തിച്ചിരിക്കുകയാണ്. നിശ്ചയമായും കൂട്ടുകാരിൽപ്പെട്ട പലരും ചിലർ ചിലരുടെ മേൽ അതിക്രമം പ്രവർത്തിക്കാറുണ്ട്. വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴികെ വളരെ കുറച്ചുമാത്രമായിരിക്കും അവർ. നാം അദ്ദേഹത്തെ പരീക്ഷണം നടത്തിയിരിക്കുക തന്നെയാണെന്ന് ദാവൂദ് അലൈഹിസ്സലാം ധരിക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം തന്റെ റബ്ബിനോട് പാപമോചനം തേടുകയും റുകൂഉ ചെയ്ത് അഥവാ കുമ്പിട്ടുകൊണ്ട് നിലം പതിക്കുകയും അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. ഇതാണ് ഈ വചനത്തിന്റെ ഒന്നിച്ചുള്ള അർത്ഥം. ദീർഘമായ വചനമായതുകൊണ്ട് കൃത്യമായി നമ്മൾ ആ വചനത്തെ മനസ്സിലാക്കണം. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പദങ്ങളും നാം ശ്രദ്ധിക്കണം. ഈ ആയത്തിനു ശേഷം തിലാവത്തിന്റെ സുജൂദ് സുന്നത്താകുന്നു. അത് തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. സാധാരണ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ സുജൂദ് തിലാവത്ത് വരാറുള്ളത്. ഇവിടെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു എന്ന് പറയുമ്പോൾ നാം അള്ളാഹുവിനോട് നന്ദി എന്നോണമെന്നാണ്, ശുക്രിന്റെ സുജൂദായിട്ടാണ് നാം അത് നിർവഹിക്കേണ്ടതെന്ന് ഹദീസിൽ കാണാം. സഅദി റഹ്മത്തു പറയുന്നു, ഫഖാല ദാവൂദു ലമ്മാ സമിഅ കലാമഹു, ഈ ഇവന്റെ വർത്തമാനം, ഈ വന്ന ആളുടെ വർത്തമാനം ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടപ്പോൾ, വമിനൽ മഅലൂമി മിനസ് സിയാഖി സാബിഖ് മിൻ കലാമിഹിമാ അന്ന ഹാദാ ഹുവൽ വാഖിഉ ഫലിഹാദാ ലം യഹ്തജ് അൻ യതകല്ലമൽ ആഖർ, യഥാർത്ഥത്തിൽ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളുടെ സംസാരമാണ് കേട്ടത്. എന്നാൽ അവിടെ സന്ദർഭത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ സംസാരത്തിൽ ഇവർ ഒരാൾ മറ്റൊരാളോട് അനീതി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അനീതിക്കെതിരിൽ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ അനീതിയോടുള്ള ആ വെറുപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ രണ്ടുപേർ തർക്കവുമായി വന്നാൽ രണ്ടുപേരുടെയും വാദങ്ങൾ അദ്ദേഹം കേൾക്കേണ്ടിയിരുന്നു. പക്ഷേ ഈ സംസാരത്തിൽ നിന്ന് ഒരാൾ കടുത്ത അനീതിയാണ് മറ്റൊരാളുടെ കാണിച്ചതെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്, അത് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനോട് അനീതി ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്ന കസീറം മിനൽ ഖുലത്തായി ലയബഗി ബഅദുഹും അലാ ബഅദ്, ധാരാളം കൂട്ടുകാർ പരസ്പരം അനീതി ചെയ്യുന്നവരാണ്, അക്രമം ചെയ്യുന്നവരാണ് എന്നു പറഞ്ഞത്. ലിഅന്ന ളുൽമ മിൻ സിഫത്തിൻ നുഫൂസ്, കാരണം ഈ അക്രമം എന്നത് അറബി ഭാഷയിൽ ളുൽമ് എന്നതിൻ്റെ കൃത്യമായ അർത്ഥം അന്യായമെന്നും കുറവ് വരുത്തൽ എന്നും അനീതി എന്നുമൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഒരാളുടെ അവകാശം ഹനിക്കുമ്പോഴാണ് അത് ളുൽമായിട്ട് മാറുന്നത്. അതാണ്, അത് മനസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളൊഴികെ. ഫഇന്ന മഅഹും മിനൽ ഈമാനി വൽ അമലി സ്വാലിഹി യംനഉഹും മിനൽ ളുൽമി. ഈ പറയപ്പെട്ട ആളുകളുടെ കൂടെ ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നവർ അകന്നു നിൽക്കുന്നു. പക്ഷേ വഖലീലും മാഹും, അവർ നന്നേ വിരളമാകുന്നു. ആ കുറവാണ് എന്നല്ല, വളരെ കുറവാകുന്നു എന്നാണ് വഖലീലും മാഹും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കമാ ഖാല തആല, അല്ലാഹു മറ്റൊരു സൂറത്തിൽ പറയുന്നത് കാണാം, വഖലീലും മിൻ ഇബാദിയശ്ശകൂർ, എൻ്റെ ദാസന്മാരിൽ നിന്ന് നന്ദി കാണിക്കുന്നവർ വളരെ കുറവാകുന്നു. പിന്നെ വല്ലന്ന ദാവൂദു ഹീന ഹക്കമ ബൈനഹുമാ, ഇവരുടെ ഇടയിൽ വിധി പറഞ്ഞപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വിചാരിച്ചു, അദ്ദേഹം മനസ്സിലാക്കി, അന്നമ ഫതന്നാഹു ഐ ഇഖ്തബർനാഹു, താൻ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഫസ്തഗ്ഫർ റബ്ബഹു ലിമാ സ്വദറ മിൻഹു, തന്നിൽ നിന്നുണ്ടായ ഈ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി തൻ്റെ രക്ഷിതാവിനോട് അദ്ദേഹം പാപമോചനം തേടി. വഖർറ റാകിഅൻ, അദ്ദേഹം നിലംപതിച്ചു, കുമ്പിട്ടു നമസ്കരിക്കുന്നവനായി നിലംപതിച്ചു. ഐ സാജിദൻ, തഫ്സീർ കാണാം, സാഷ്ടാംഗം നമിച്ചു. വ അനാബ ലില്ലാഹി തആല ബിതൗബത്തി നസൂഹി വൽ ഇബാദത്തി, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപം കൊണ്ടും അതേപോലെ തന്നെ ആരാധന കൊണ്ടും അദ്ദേഹം വിനയം കാണിച്ചു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വയഹ്തമിലു അന്നഹു റകഅ അവ്വലൻ സുമ്മ സജദ, ഒരു പക്ഷേ ആദ്യം അദ്ദേഹം റുക്കു ചെയ്തിരിക്കും, പിന്നീട് സാഷ്ടാംഗം നമിച്ചിരിക്കും. ബഅദ ദാലിക്, അതിനുശേഷം. വഖദ് ദക്കറ അന്നഹു ഇസ്തമറ സാജിദൻ അർബഈന സബാഹ, ചില റിപ്പോർട്ടുകളിൽ കാണാം 40 പ്രഭാതത്തിൽ അദ്ദേഹം ഈ സുജൂദിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. ഫഗഫർനാ ലഹു ദാലിക്, നാം അദ്ദേഹത്തിന് പൊറുത്തുകൊടുത്തു. ഐ മാ കാന മിൻഹു മിമ്മാ യുഖാലു ഫീഹി, അദ്ദേഹത്തിന് സംഭവിച്ച ആ തെറ്റ് അല്ലെങ്കിൽ അബദ്ധം, അതിൽ അദ്ദേഹം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തുകൊടുത്തു. സാധാരണ പറയപ്പെടാറുണ്ട്, ഇന്ന ഹസനാത്തിൽ അബ്റാർ സയ്യാത്തുൽ മുഖറബീൻ, ഈ മുഖറബീങ്ങളായ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത ആളുകളുടെ തെറ്റുകൾ അത് പിന്നെ അബ്റാറുകളുടെ നന്മകളായിരിക്കാം. എന്ന് പറഞ്ഞാൽ ചെറിയ സ്കലിതങ്ങൾ പോലും അവരുടെ അടുക്കൽ വലിയ തെറ്റുകളായിരിക്കും. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സജദ ഫി സ്വാദ്, പ്രവാചകൻ തിരുമേനി ഒരിക്കൽ സൂറത്ത് സ്വാദ് ഓതിയിട്ട് സാഷ്ടാംഗം നമിച്ചു, സുജൂദ് ചെയ്തു. വഖാല സജദഹ ദാവൂദ് തൗബത്തൻ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് കേറിച്ച് മടങ്ങിക്കൊണ്ടാണ് ഈ സുജൂദ് ചെയ്തത്. വ നസ്ജുദുഹ ശുക്റ, നാം അള്ളാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ടാണ് ഈ സുജൂദ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, ഞാൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ചോദിക്കപ്പെട്ടു, മിൻ ഐന സജത്ത, ഫഖാല അവമാ തഖ്റഉ വമിൻ ദുര്രിയ്യതിഹി ദാവൂദ വ സുലൈമാൻ, എന്തുകൊണ്ടാണ് ഈ സുജൂദ് ഈ സന്ദർഭത്തിൽ സുജൂദ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ കേട്ടിട്ടില്ലേ, പാരായണം ചെന്ന് കേട്ടില്ലേ, അദ്ദേഹത്തിന് സന്താനങ്ങളിൽ പെട്ടവരാകുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയും. സൂറത്തുൽ അൻആമിലെ 84-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ സൂറത്തുൽ അൻആം 90-ാമത്തെ ആയത്തിൽ കാണാം, ഉലായിക്കല്ലദീന ഹദല്ലാ ഫബിഹുദാഹു മുഖ്തദിഹ്, അവരാകുന്നു അല്ലാഹു സന്മാർഗത്തിലാക്കിയവർ. അവരുടെ മാർഗദർശനത്തെ താങ്കൾ, അല്ലെങ്കിൽ അവരെ താങ്കൾ പിൻപറ്റുക, പിന്തുടരുക. ഫകാന ദാവൂദ് അലൈഹിസ്സലാം മിമ്മൻ ഉമിറ നബിയുക്കും, ദാവൂദ് അലൈഹിസ്സലാം നിങ്ങളുടെ പ്രവാചകൻ ആ കാര്യത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഐ യഖ്തദിയ ബിഹി, അദ്ദേഹത്തെ അനുധാവനം ചെയ്യാൻ. ഫസജദഹ, അങ്ങനെയാണ് അദ്ദേഹം, പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വആലി വസഹബി വസല്ലം സുജൂദ് ചെയ്തത്. ദാവൂദ് അലൈഹിസ്സലാം ഫസജദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബിയെ പിൻപറ്റിക്കൊണ്ട് സുജൂദ് ചെയ്തു. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഇവിടെ വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ വന്ന രണ്ടു പേരെന്നത് രണ്ട് മലക്കുകളാണെന്നും, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നുവെന്നും, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ കൂടി സ്വീകരിക്കാൻ തയ്യാറായി, അങ്ങനെ 100 തികക്കാൻ അദ്ദേഹം തയ്യാറായി, അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശമാകുന്നു ഇത് എന്ന് ചില തഫ്സീറുകൾ കാണാം. മുഫസ്സിറീങ്ങൾ പറയുന്നു, വൽ ഹഖീഖ അന്ന ഹാദൽ ഖിസ്സത്തു ബാത്തില, യഥാർത്ഥം ഈ ചരിത്രം, ഇത്തരമൊരു വ്യാഖ്യാനം അത് നിരർത്ഥകമാണ്, ബാത്തിലാണ്. ലാ യഹില്ലു ലി അഹദിൻ അൻ യഅതഖിദഹ ഫീ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ കാര്യത്തിൽ അതങ്ങനെ വിശ്വസിക്കൽ ഒരാൾക്ക് പാടില്ലാത്തതാകുന്നു. അന്നഹു ആശഖ ഇംറഅത റജുലിൻ വ അറാദ അൻ യതസവ്വജഹ, തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ അദ്ദേഹം സ്നേഹിച്ചുവെന്നും, അവരെ, ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചുവെന്നും. വ അന്നഹു കാന ഇന്ദഹു തിസ്ഉൻ വ തിസ്ഊന ഇംറഅ ഫ അറാദ അൻ യുക്മില ബിഹാ അൽ മിഅ, തനിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നു, അങ്ങനെ ഈ സ്ത്രീയെ കൂടി കല്യാണം കഴിച്ച് 100 തികക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു എന്ന വാദം, അല്ലെങ്കിൽ ഈ ചരിത്രം, ഹാദ ഗൈറു ലായിഖിൻ ബി അദ്ന വാഹിദി മിനന്നാസി, ഇതൊരു സാധാരണ മനുഷ്യനെക്കുറിച്ച് പോലും അത് അനുയോജ്യമായ, യോജിക്കാവുന്ന ഒന്നല്ല. ഫതുലൻ അൻ നബിയി നബിയിൻ മിൻ മിൻ അംബിയ ഇല്ല, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അങ്ങനെ പറയാൻ, അങ്ങനെ വിശ്വസിക്കാൻ, അങ്ങനെ ഉണ്ടാവാൻ ഒരു കാരണവും ഇല്ല, ഒരു ന്യായവുമില്ല എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതെങ്ങനെ വന്നു, ലാക്കിന്നൽ യഹൂദ് ലഅനത്തുല്ലാഹി അലൈഹിം, എന്നാൽ യഹൂദികൾ, അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ടാകട്ടെ, ലാ യുബാലൂന അൻ യൽതഖു അൽ അംബിയ കമാ ലതഖു മൻ അർസല അൽ അംബിയ, അവർ പ്രവാചകന്മാരെക്കുറിച്ച് എന്ത് ആരോപണവും ഉന്നയിക്കാൻ മടി കാണിക്കാത്തവരാകുന്നു. എന്നു മാത്രമല്ല, പ്രവാചകന്മാരെ നിയോഗിച്ചയച്ച അള്ളാഹുവിൻ്റെ പേരിൽ പോലും കടുത്ത അപരാധം പറയുന്നവരാകുന്നു അവർ. ഫഖാലു, ഉദാഹരണമായി സൂറത്ത് മാഇദയിലെ 64 ആയത്തിൽ കാണാം, അവർ പറഞ്ഞു, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിൻ്റെ കൈ ബന്ധിക്കപ്പെട്ടതാകുന്നു, അള്ളാഹ് ഒരാൾക്കും ഒന്നും കൊടുക്കുകയില്ല എന്നർത്ഥം. നഊദുബില്ല. സൂറത്തുൽ ആലിമ്രാനിലെ 181 ആയത്തിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ഫഖീർ, തീർച്ചയായും അള്ളാഹു ഫഖീറാകുന്നു, ദരിദ്രനാകുന്നു എന്ന്. ഇതൊക്കെ ഈ ആളുകളുടെ വായകൾ കൊണ്ട് അവർ പറയുന്ന അപരാധങ്ങളാകുന്നു, ദുരാരോപണങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അവർ ഇതിലപ്പുറവും പറയുക എന്നത് അത്ഭുതകരമായ കാര്യമല്ല. വസ്വഹീഹു അല്ലദി ലാ ശക്ക ഫീഹി അന്നഹും ഖസ്മാനി മിനൽ ബഷർ വലൈസു മലായിക, യഥാർത്ഥം ഈ വന്ന രണ്ടു പേർ മലക്കുകളായിരുന്നില്ല, മറിച്ച് രണ്ട് മനുഷ്യരായിരുന്നു. വലൈസു മലായിക ഖസ്മാനി മിനൽ ബഷർ തനാസഅ ഫീ ഖദിയത്തിൻ ബൈനഹുമാ, അവർ വന്ന് തങ്ങൾക്കിടയിലുള്ള ഒരു കാര്യം, ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിനടുക്കൽ അവർ പരാതിയായി, അല്ലെങ്കിൽ അവർ സംസാരിച്ചത്. അതല്ലാതെ ഈ വന്നത് പ്രവാചകന്മാർ മലക്കുകൾ ആയിരുന്നില്ല. തുടർന്ന് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്ന് അള്ളാഹു വേറെടുത്തി പറയുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ആ വചനങ്ങളെ അതിൻ്റെ ശരിയായ വിശദീകരണം കൃത്യമായി മനസ്സിലാക്കുകയും തെറ്റായ ദുർവ്യാഖ്യാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് സത്യം സത്യമായി ഗ്രഹിക്കാൻ അതുൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാരകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദിലെ 24-ാമത് വചനമാണ് നാം പഠിച്ചത്. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 105-ാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിന്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ശവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തെൻസിയിലാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 158 മുതൽ 271 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്.

0: ജസാക്കും അല്ലാഹു ഖൈറ. വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 158 മുതൽ 271 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ഇപ്പോൾ തൻസീലിലൂടെ ശ്രവിച്ചത്.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവർത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നു പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് അവ പൂർണ്ണമായി പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ വാഖിയ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
2: സൂറത്തുൽ വാഖിയ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅത്തിഹാ കാദിബ ഖാഫിദത്തുർ റാഫിഅ.

0: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് ഖുർആൻ റീഡിൽ ഇനി മനപ്പാഠം, പേജ് 521, സഅദുൽ ഹാമിദി.
2: أعوذ بالله من الشيطان الرجيم.

0: മനപ്പാഠം ഇവിടെ സമാപിക്കുന്നു. പേജ് 521 സഅദൽ ഗാമിദിയായിരുന്നു മനപ്പാഠത്തിൽ.
1: هذا القرآن يوحدنا لطريق الخير يوجهنا
2: حفظ القرآن قرآن ഹൃദയസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി. സൂറത്തുൽ അഹ്സാബിലെ 59-ാം വചനം, ഭാഗം 2.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 59-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ അവസാന ഭാഗം ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാഅല്ലാഹ്. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 59-ാം വചനം ഭാഗം 2. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റേതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫ്ളാക്കി, ഇപ്പോഴും 10,000-ക്കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി, ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ! അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: പോകുന്നുണ്ട്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമേ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. വിശുദ്ധ ഖുർആൻ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൂറത്തു അൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആലു ഇംറാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ. സൂറത്തുൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആലു ഇമ്രാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി. نور على مر الزمان
1: تألقا وأضاء للدنيا ضريبا. ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
2: പീസ് ഖുർആൻ റേഡിയോലിനി അത്തഹ്സീൻ സൂറ അൽ ബഖറ 95-96 വചനം. അത്തഹ്സീനിൽ പാഠം നിർവഹിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 95-96 ആയത്തുകൾ

പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടാത്ത ജീവിത നിയമങ്ങളും അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരാറുള്ള അബദ്ധങ്ങളും. വലയ്യമൗഹു വലയ്യ സാക്കിന നൂന് ശേഷം യ നൂനിനെ യ എന്ന അക്ഷരത്തിലേക്ക് ചേർത്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വലയ്യമൗഹു ഇവിടെ നൂന് ശബ്ദുണ്ട്, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യത്തമന്നൗഹു എന്നുള്ള ആ ഒരു പദം യത്തമന്നൗനഹു എന്ന് ഓതിപ്പോവരുത്. ഒരു പക്ഷേ യത്തമന്നൗനഹു നമുക്ക് പരിചയം ഉണ്ടാവാം, അതുകൊണ്ട് യത്തമന്നൗനഹു അല്ല യത്തമന്നൗഹു. യത്തമന്നൗഹു അബദം ബിമ തൻവീന് ശേഷം ബ തൻവീനിനെ മീമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സാക്കിനായ നൂനോ തൻവീനോ ശേഷം ബ വന്നാൽ അതിനെ മീമാക്കി മാറ്റും, അതാണ് ഇഖ്ലാബ്. അബദം ബിമ ബിമ ഖദ്ദമത് ഐദീഹിം, ഖദ്ദമത് എന്നല്ല ഖദ്ദമത് ഐദീഹിം. തായിനെ ഖൽഖല ചെയ്യരുത്, അത് ശരിക്കും കേൾക്കുന്ന രൂപത്തിലാവരുത്. ഖദ്ദമത് എന്നല്ല ഖദ്ദമത് ഐദീഹിം, അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, ഖദ്ദമത് ഐദീഹിം. ഇവിടെ കേൾക്കുന്ന രൂപം എന്ന് പറയുന്നത് ഖൽഖല ചെയ്തുകൊണ്ടുള്ള ആ രൂപമാണ്. ഖദ്ദമത് എന്നല്ല ഖദ്ദമത് ഐദീഹിം, ഇങ്ങനെയാണ് കേൾക്കേണ്ടത്. വല്ലാഹു അലീമും ബിസ്സാലിമീൻ, വല്ലാഹു അലീമുൻ തൻവീന് ശേഷം ബ തൻവീന് ശേഷം ബ വന്നാൽ തൻവീനിനെ മീമാക്കി മാറ്റണം, അതാണ് ഇഖ്ലാബ്. മുന്നിൽ പറഞ്ഞതുപോലെ തന്നെ അലീമും ബിസ്സാലിമീൻ, ബിസ്സാദിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസ്സാലിമീൻ, ബിസ്സാലിമീൻ എന്നല്ല ബിസ്സാലിമീൻ. വലതജിദന്നഹും വലതജിദന്നഹും നൂന് ശബ്ദുണ്ട്, മണിക്കണം. അഹ്റസന്നാസി വലതജിദന്നഹും അഹ്റസ, സാക്കിന മീമിന് ശേഷം ഹംസ വരുമ്പോൾ മറ്റൊരു അബദ്ധം കൂടി സാധാരണ വരാറുണ്ട്. വലതജിദന്നഹും മഹ്റസന്നാസി മഹ്റസന്നാസി, അഥവാ ഹംസ പോയി മീമിന് ഫതഹ് കൊടുത്ത് അങ്ങനെ വായിക്കും, അത് ശരിയല്ല. വലതജിദന്നഹും അഹ്റസ, ഇങ്ങനെ തന്നെ ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അഹ്റസ ഹ സാദ് ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ്. ഹ തൊണ്ടയുടെ മധ്യഭാഗം, സാദ് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരം. അഹ്റസ സ അഹ്റസന്നാസി അന്നാസി നൂന് ശദ്ദ് ഗുന്ന ചെയ്യണം. അലാ ഹയാ നിർത്തുമ്പോൾ ഹയാ ഇങ്ങനെ. وَمِنَ الَّذِينَ أَشْرَكُوا وَمِنَ الَّذِينَ أَشْرَكُوا أَشْرَكُوا وَقَفْ ചെയ്യണമെങ്കിൽ ചെയ്യാം. يَوَدُّ أَحَدُهُمْ يَوَدُّ أَحَدُهُمْ أَحَدُهُمْ لَوْ يُعَمَّرُ لَوْ يُعَمَّرُ عَلَى عَيْنٍ عَيْن തൊണ്ടയുടെ മധ്യഭാഗം. لَوْ يُعَمَّرُ മീമിന് ശദ്ദ് ഉണ്ട്, മണിക്കണം. لَوْ يُعَمَّرُ أَلْفَ سَنَةٍ അൽഫ സന വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അൽഫ സന എന്നാണ് വഖഫ് ചെയ്യേണ്ടത്. വമാ ഹുവ ബിമുസഹ്സിഹി വമാ ഹുവ ബിമുസഹ്സിഹി, വളരെയധികം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. അധികം ആളുകൾക്കും, പ്രത്യേകിച്ചും മഖ്റജുകൾ അറിയാത്ത, അതുപോലെ തജ്വീദ് നിയമങ്ങൾ അറിയാത്ത, ഈവൻ അറിയുന്ന ആളുകളിൽ പോലും ഇത്തരം പ്രയോഗങ്ങളിൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അബദ്ധം വരും. ഹാഉം ഹാഉം മഹ്റജ് അടുത്താണ്, ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ താഴെ ഭാഗം, ഇത് ഒരുമിച്ച് വന്നും ചെയ്തു. ബി മുസഹ് ബി മുസഹ് സിഹിഹി ബി മുസഹ് സിഹിഹി, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പ്രത്യേകം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പാരായണം ചെയ്യേണ്ട ഒരു പദമാണ് ഇത്. ബിമുസഹ്സിഹി ബിമുസഹ്സിഹി എന്നല്ല ബിമുസഹ്സിഹി. മിനൽ അദാബി അൻ യുഅമ്മർ അൻ യുഅമ്മർ, സാക്കിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന അൻ യുഅമ്മർ, ഐൻ ശ്രദ്ധിക്കുക തൊണ്ടയുടെ മധ്യഭാഗം, അതുപോലെ മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. അൻ യുഅമ്മർ അൻ യുഅമ്മർ. والله بصير بما والله بصير بصير صاد استعلاء അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം, അഥവാ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം.
ഉയർന്നു നിൽക്കലും ചേർന്നു നിൽക്കലും രണ്ടും രണ്ട് തരത്തിലാണ്. താ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചേർന്ന് നിൽക്കണം, സ്വാദ് ഉയർന്നു നിൽക്കണം. അതാണ് സ്വാ സൈ സു എസ്. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് രണ്ട് ചുണ്ടുകൾ ഇങ്ങനെ കോർത്ത് വരുന്ന രൂപത്തിലല്ല, സാധാരണ നിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ്. അങ്ങനെയാണ് അത് ഹെവി ആക്കേണ്ടത്. വല്ലാഹു ബസീറുൻ ബിമ. തൻവീന് ശേഷം ബാ വന്നാൽ തൻവീനിനെ മീമാക്കി മാറ്റണം. ഇഖ്ലാബ് എന്ന് പറയും, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബസീറുൻ ബിമ ബസീറുൻ ബിമ യഅമലൂൻ യഅമലൂൻ. ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. യഅമലൂൻ ഇങ്ങനെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 95-96 ആയത്തുകളാണ് നാം കേട്ട് മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളും പ്രത്യേകിച്ചും മഖ്റജുകളുടെ ആ ഒരു അക്ഷരങ്ങളുടെ ഉച്ചാരണം, അതോടൊപ്പം അബദ്ധങ്ങളൊന്നുമില്ലാതെ വിശുദ്ധ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹസീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ പഠനത്തിൽ സൂറത്തുൽ ബഖറ 95-96 വചനം പഠിപ്പിച്ചത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു
1: രക്ഷാധികാരം.
2: وَلَقَدْ أَرْسَلْنَا مُوسَى بِآيَاتِنَا وَسُلْطَانٍ مُبِينٍ إِلَى فِرْعَوْنَ وَمَلَئِهِ فَاتَّبَعُوا

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ, വശ്യസുന്ദരമായ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദ് 96 മുതൽ 109 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് നാസർ അൽ ഖതമി.
1: أعوذ بالله من الشيطان الرجيم.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറ അൽ ബഖറ ആയത്ത് 30 മുതൽ 33 വരെ ഖലീഫ സുനൈജിയുടെ ശബ്ദമായിരുന്നു.
1: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. സൂറത്തു സോഫാത്തിലെ 74-75 വചനങ്ങൾ, ഭാഗം 1. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إلا عباد الله المخلصين. ولقد نادانا نوح فلنعم المجيبون. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 74-75 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസിൽ 73-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകളുടെ പര്യവസാനം എപ്രകാരമായിരുന്നു എന്ന് ചിന്തിക്കാനായിരുന്നു ആവശ്യപ്പെട്ടത്. തുടർന്നു പറയുന്നു, ഇല്ലാ ഇബാദല്ലാഹി, അള്ളാഹുവിൻ്റെ അടിയാന്മാർ ഒഴികെ, അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ടവരായ, ശുദ്ധരായ, അല്ലദീനസ്തജാബു ലി റബ്ബിഹിം. മുഫസ്സിരീങ്ങൾ പറയുന്നു, മുഖ്ലസ്വീങ്ങളായ ദാസന്മാർ എന്നു പറഞ്ഞാൽ റബ്ബിന് ഉത്തരം നൽകിയവരാകുന്നു അവർ. വത്തബഉ റുസുലഹു, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ പിൻപറ്റി ജീവിച്ചവരാകുന്നു അവർ. ഫഖദ് നജ്ജാഹുമുല്ലാഹു തആല, തീർച്ചയായും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. മിനൽ അദാബിൽ മുഹീൻ, അപമാനകരമായ ശിക്ഷയിൽ നിന്ന്. വഹാദിഹി സുന്നത്തുഹു സുബഹാന ദാഇമൻ, ഇത് അള്ളാഹുവിൻ്റെ ഒരു ചര്യയാകുന്നു എപ്പോഴും. സൂറത്ത് യൂനസിൽ കാണാം 102-103 വചനങ്ങളിൽ, ഫഹൽ യതദിറൂന ഇല്ലാ മിസ്ല അയ്യാമില്ലദീന ഖലൂ മിൻ ഖബ്ലിഹിം. അവർ കാത്തിരിക്കുന്നുവോ, ഇല്ലാ മിസ്ല അയ്യാമില്ലദീന ഖലൂ മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ള, മുമ്പ് കഴിഞ്ഞുപോയ സമൂഹത്തിനുണ്ടായ ശിക്ഷയെ അല്ലാതെ അതേ ഇവർക്ക് കാത്തിരിക്കാനുള്ളൂ. ഖുൽ, നബിയെ പറയുക, ഫതദിറൂ, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. ഇന്നീ മഅകും മിനൽ മുതദിരീൻ, ഞാനും നിങ്ങളുടെ കൂടെ പ്രതീക്ഷിച്ചിരിക്കുന്നവരിൽപ്പെട്ടവനാകുന്നു. സുമ്മ നുനജ്ജി റുസുലന, പിന്നെ നമ്മുടെ ദൂതന്മാരെ നാം രക്ഷപ്പെടുത്തി. വല്ലദീന ആമനു, വിശ്വാസികളെയും. കദാലിക്, അപ്രകാരം. ഹഖൻ അലൈന നൂജിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ രക്ഷിക്കൽ, രക്ഷപ്പെടുത്തൽ നമ്മുടെ മേൽ ബാധ്യതയാകുന്നു. അതാണ് അല്ലാഹു ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, നിഷ്കളങ്കമാക്കപ്പെട്ട നമ്മുടെ ദാസന്മാർ ഒഴികെ അവർ ശിക്ഷക്ക് അർഹരല്ല, അവർ ശിക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് അല്ലാഹു ആ വചനത്തിൽ വ്യക്തമാക്കുന്നത്. സൂറത്തു റൂമിൽ കാണാം, വലഖദ് അർസൽനാ മിൻ ഖബ്ലിക റുസുല, താങ്കൾക്ക് മുമ്പ് നാം ദൂതന്മാരെ അയച്ചു. ഇലാ ഖൗമിഹിം, അവരുടെ ജനങ്ങളിലേക്ക്. ഫജാഊഹും ബിൽ ബയ്യിനാത്ത്, ആ ദൂതന്മാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ആ സമൂഹത്തിലേക്ക് ചെന്നു. ഫന്തഖംനാ മിനല്ലദീന അജ്റമു, അങ്ങനെ പ്രവാചകന്മാരെ ധിക്കരിച്ചവരെ അവർക്കു നേരെ അവരുടെ കുറ്റകൃത്യങ്ങൾ കാരണമായി നാം ശിക്ഷാ നടപടി സ്വീകരിച്ചു. എന്നാൽ വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാകുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ശിക്ഷ അത് പിടികൂടാറുള്ളത്, ആ ശിക്ഷ ഇറങ്ങാറുള്ളത് പ്രവാചകന്മാരെ ധിക്കരിച്ച, പ്രവാചകന്മാർക്ക് നേരെ എല്ലാ തരത്തിലുമുള്ള ധിക്കാരപരമായ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച, അത് അഴിച്ചുവിട്ട, അതിന് നേതൃത്വം കൊടുത്ത ആളുകളെയായിരിക്കും. എന്നാൽ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ച, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി അവർക്ക് താങ്ങും തണലുമായി വർത്തിച്ച യഥാർത്ഥ വിശ്വാസികളെ അള്ളാഹു രക്ഷപ്പെടുത്തും. അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാകുന്നതല്ല എന്നാണ് 74-ാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ, മുഫസ്സിരീങ്ങൾ അത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ഒരു മുഖ്ലിസായ മനുഷ്യൻ തൻ്റെ ആദാത്തുകളെപ്പോലും ഇബാദാത്തുകളാക്കുന്നു, അഥവാ തൻ്റെ ദിനചര്യകളെപ്പോലും ഇബാദത്തുകളുടെ മഹത്വത്തിലേക്ക് ഉയർത്തും നിഷ്കളങ്കമായ പ്രവർത്തനങ്ങൾ കൊണ്ട്. എന്നാൽ ചില ആളുകൾ, ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നവർ പോലും അവരുടെ ഇഖ്ലാസിൻ്റെ അഭാവം കാരണമായി അവരുടെ ഇബാദാത്തുകൾ പോലും ആദാത്തുകളായിട്ട് മാറുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കൃത്യമായി നമസ്കരിക്കാറുണ്ടാകും, ഒളു ചെയ്യാറുണ്ടാകും, അതൊരു ദിവസവും ചെയ്യുന്ന പ്രവർത്തനം എന്ന നിലക്ക് ഒരു ചടങ്ങായി അവശേഷിക്കുകയാണ്. ഇഖ്ലാസിൻ്റെ അഭാവമാണ് അതിൻ്റെ കാരണം. അത്തരം ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്ന് നാം ഓരോരുത്തരും നമ്മുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുഫസ്സിരീങ്ങൾ ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രത്യേകമായി എടുത്തു പറയുന്നു. അതേപോലെ തന്നെ മുഖ്ലസീൻ എന്നതുപോലെ തന്നെ ആ വചനത്തിന് മുഖ്ലിസീൻ എന്നും ഖിറാഅത്തുണ്ട്. മുഖ്ലസീൻ എന്നാകുമ്പോൾ അള്ളാഹു നിഷ്കളങ്കത നൽകിയവർ എന്നാണ് അർത്ഥം വരിക. മുഖ്ലിസീൻ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കുന്നവർ, ഇഖ്ലാസോടുകൂടി കർമ്മം ചെയ്യുന്നവർ എന്നാണ് അർത്ഥം വരിക. രണ്ടായിരുന്നാലും ഏറ്റവും നല്ലൊരു വിശേഷണമായി ആ വിശേഷണത്തെ അള്ളാഹു എടുത്തു പറയുകയാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അള്ളാഹു അവനെ ആരാധിക്കുവാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുന്നത്, നമ്മോട് കൽപ്പിക്കുന്നത് ഇഖ്ലാസോടുകൂടി ആരാധിക്കുവാൻ വേണ്ടിയാണ്. സൂറത്തുൽ ബയ്യിനയിൽ കാണാം, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബ്ദുല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അവൻ നിഷ്കളങ്കമാക്കിക്കൊണ്ട്. നാം നിർവഹിക്കുന്ന ഏത് ആരാധനാകർമ്മങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. അതേപോലെ തന്നെ അള്ളാഹുവല്ലാത്ത ഒരു ശക്തിക്കും ഇബാദത്തുകൾ അർപ്പിച്ചുകൂടാ. സൂറത്തു ഗാഫിറിലെ 14-ാമത്തെ വചനത്തിൽ കാണാം, ഫദുഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഫദുഉല്ലാഹ, എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അവന് നിഷ്കളങ്കമാക്കിക്കൊണ്ട്, വളരെ ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. സൂറത്തു സുമറിലെ 2-ാമത്തെ വചനത്തിൽ കാണാം, ഫഅബ്ദില്ലാഹ മുഖ്ലിസൽ ലഹുദ്ദീൻ. ഫഅബ്ദില്ലാഹ, എന്നാൽ നീ അള്ളാഹുവിനെ ആരാധിക്കുക, മുഖ്ലിസൻ, ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കമായിക്കൊണ്ട്, ലഹുദ്ദീൻ, അവന് ദീനിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് നീ അവനെ ആരാധിക്കുക. സഹോദരന്മാരെ, നാം നിർവഹിക്കുന്ന ഇബാദാത്തുകൾ, ഏത് സൽപ്രവർത്തനങ്ങളും ഇഖ്ലാസിൻ്റെ അഭാവം കൊണ്ട് അത് ഫലശൂന്യമായി മാറും. നാം നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ എത്ര ത്യാഗപൂർണമാണെങ്കിൽ പോലും, എത്ര പണം ചെലവഴിച്ചിട്ടാണെങ്കിൽ പോലും, ഇഖ്ലാസിൻ്റെ അഭാവം കൊണ്ട് ആ കർമ്മങ്ങൾ തിരസ്കരിക്കപ്പെടുമെന്നത് ഗൗരവമായി കാണേണ്ട കാര്യമാകുന്നു. അള്ളാഹുവിൻ്റെ വചനം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിച്ചു നിർത്തപ്പെടുന്നവരാകുന്നു. അതാണ് മുഖ്ലിസീങ്ങളായ ആളുകൾ, അല്ലെങ്കിൽ മുഖ്ലസീങ്ങളായ ആളുകൾ എന്ന് അള്ളാഹ് പ്രത്യേകമായി പറഞ്ഞത്. ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, ഇഖ്ലാസ് നൽകപ്പെട്ട അള്ളാഹുവിൻ്റെ ദാസന്മാർ ഒഴികെ. അവിടെ ശ്രദ്ധേയമായൊരു പരാമർശം, അള്ളാഹുവിൻ്റെ ദാസന്മാർ എന്നത് അത് മഹത്വത്തിനു വേണ്ടി ഇലാഫത്ത് ചെയ്തു പറഞ്ഞതാകുന്നു. അറബി ഭാഷയിൽ അത്തരം പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭവനം എന്നൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അത് തഷ്രീഫിനു വേണ്ടി ഇലാഫത്ത് ചെയ്യുന്ന ഒരു പ്രയോഗമാണ് എന്ന് മുഫസ്സിരീങ്ങൾ പ്രത്യേകമായി പറയുന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും ആ വിശേഷണത്തിന് അർഹരാകാൻ പ്രത്യേകമായി പ്രയത്നിക്കുകയും അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. 75 വചനം, വലഖദ് നാദാനാ നൂഹു ഫലനിഅമൽ മുജീബൂൻ. വലഖദ് നാദാനാ, തീർച്ചയായും നമ്മെ വിളിക്കുകയുണ്ടായി. നൂഹുൻ, നൂഹ്. ഫലനിഅമ, അപ്പോൾ വളരെ നന്നായി. അൽ മുജീബൂൻ, ഉത്തരം നൽകിയവർ, അഥവാ വളരെ നല്ല നിലയിൽ ഉത്തരം നൽകി. അല്ലാഹു സുബ്ഹാനഹു തആല തൻ്റെ പ്രവാചകനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ശേഷം ആദ്യമായി നിയോഗിക്കപ്പെട്ട റസൂലാകുന്നു എന്ന് മുഫസ്സിരീങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുന്നു. അതേപോലെ തന്നെ പൂർവ സമൂഹങ്ങളെക്കുറിച്ച്, വിശ്വാസികളായ ആളുകളുടെ നല്ല പര്യവസാനത്തെക്കുറിച്ചും അവിശ്വാസികളുടെ വളരെ മോശമായ പര്യവസാനത്തെക്കുറിച്ചുമൊക്കെ പരാമർശിച്ചതിന് ശേഷം അള്ളാഹു ഇനി ചില പ്രവാചകന്മാരെ പ്രത്യേകം എടുത്തു പറയുകയാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് വിധേയരായ, അള്ളാഹു നല്ല പര്യവസാനം പ്രദാനം ചെയ്ത പ്രവാചകന്മാർ, അതിൽപ്പെട്ട ഒരു പ്രവാചകനാകുന്നു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. വലഖദ് നാദാന ഐ ദഅന വസ്തഗാസ ബിന, നമ്മോട് പ്രാർത്ഥിച്ച, നമ്മോട് സഹായം തേടിയ ആ പ്രവാചകൻ. വദാലിക അന്നഹു അലൈഹിസ്സലാം ലബിസ ഫീ ഖൗമിഹി അൽഫ സനത്തിൻ ഇല്ലാ ഖംസീന ആമാ, 950 വർഷം ഒരു സമൂഹത്തിൽ ജീവിക്കാൻ അവസരം ലഭിച്ചൊരു പ്രവാചകൻ. എന്നിട്ട് ആ പ്രവാചകൻ ചെയ്ത കാര്യമെന്തായിരുന്നു? യദുഊഹും ഇല തൗഹീദ് വനബ്ദി മാഹും ഫീഹി മിനശ്ശിർക്ക്, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ഷിർക്കിൽ നിന്ന് ജനതയെ തിരസ്കരിക്കുകയും ആ ഷിർക്കിനെതിരെ അവരെ ബോധവൽക്കരിക്കുകയുമായിരുന്നു ആ പ്രവാചകൻ ചെയ്തിരുന്നത്. വ ഇബാദത്തി ഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിൽ നിന്നും ആ സമൂഹത്തെ തടയുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. പക്ഷേ ഫഅസറു വസ്തക്ബറു ഇസ്തിക്ബാറാ, എത്ര തവണ ആവർത്തിച്ച് അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് അവരെ ക്ഷണിച്ചപ്പോഴും ഷിർക്കിനെതിരെ അവരെ ബോധവൽക്കരിച്ചപ്പോഴും അവർ തങ്ങളുടെ ആ ഷിർക്കിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതാണ് അസറു എന്ന് പറഞ്ഞത്. അഹങ്കാരപൂർവം തങ്ങളുടെ ദുർവൃത്തിയിൽ അവർ മുഴുകുകയാണ് ചെയ്തത്. വഅഖദു മുഅ്തമറാത്തിൻ ഖറജു മിൻഹാ ബിതൗസിയാത്, മാത്രമല്ല തമ്മ തമ്മിൽ അവർ വസ്വിയത്തായി പറഞ്ഞു. വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഗൂസ വയഊഖ വനസ്ര, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ കൈയൊഴിക്കരുത്, നിങ്ങൾ വദ്ദിനെയോ സുവാഇനെയോ യഗൂസിനെയോ യഊഖിനെയോ നസ്റിനെയോ ഉപേക്ഷിക്കരുത് എന്ന് തമ്മ തമ്മിൽ അവർ വസൂയത്ത് ചെയ്യുകയായിരുന്നു. തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്റെ അധ്യാപനങ്ങളെ, ഉപദേശ നിർദ്ദേശങ്ങളെ അവർ ലംഘിക്കുകയും ആ ഉപദേശങ്ങളെ തള്ളിക്കളയുകയുമാണ് അവർ ചെയ്തത്. സൂറത്ത് നൂഹിൽ വിശദമായി ആ കാര്യങ്ങൾ അള്ളാഹു പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ദീർഘകാലം ആ സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. പക്ഷേ ആ സമൂഹം ഇനി ഒരിക്കലും നന്നാവുകയില്ല, അവരിൽ നിന്ന് ഒരാളും തന്നെ തൗഹീദിലേക്ക് കടന്നു വരികയില്ല എന്ന് ബോധ്യപ്പെട്ട ആ പ്രവാചകന്റെ പ്രാർത്ഥന സൂറത്ത് നൂഹിൽ കാണാം. റബ്ബില തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. റബ്ബി, എന്റെ റബ്ബേ, ലാ തദർ അലൽ അർദി, ഭൂമിയിൽ നീ വിട്ടേക്കല്ലേ, ഉപേക്ഷിക്കല്ലേ, മിനൽ കാഫിരീന, ഈ സത്യനിഷേധികളിൽ നിന്ന്, ദയ്യാറാ, ഒരാളെയും ഒരു താമസക്കാരനെയും. ഇന്നക തദറുഹും, നീ വല്ലവനെയും വിട്ടേക്കുകയാണെങ്കിൽ, യുദില്ലു ഇബാദക, നിന്റെ ദാസന്മാരെ അവർ വഴിപഴപ്പിക്കും, അഥവാ തൗഹീദുള്ള ആളുകളെപ്പോലും അവർ വഴിപഴപ്പിക്കും. വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ, അവർ തോന്നിവാസികളെയും കടുത്ത നിഷേധികളെയും അല്ലാതെ അവർ ജന്മം നൽകുകയില്ല, ജനിപ്പിക്കുകയില്ല. ഫദഅ റബ്ബഹു അന്നി മഗ്ലൂബു ഫൻതസിർ, സൂറത്തുൽ ഖമറിലെ 40-ാമത്തെ വചനത്തിൽ കാണാം. ഫദഅ റബ്ബഹു, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിനോട് ദുആ ചെയ്തു, അന്നി മഗ്ലൂബുൻ, ഞാൻ പരാജിതനായിരിക്കുന്നു, അഥവാ ഞാൻ എത്ര തവണ എത്ര ആത്മാർത്ഥമായി എന്റെ സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ടും അവരെന്നെ പരിഹസിക്കുക എന്നതല്ലാതെ, എന്നെ കളിയാക്കുക എന്നതല്ലാതെ എന്റെ ഉപദേശങ്ങൾക്ക് അവർ ചെവി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഫൻതസിർ, അള്ളാഹുവേ, അവർക്കെതിരിൽ എന്നെ നീ സഹായിക്കണമേ. സൂറത്തുൽ മുഅ്മിനൂനിലെ 26-ാമത്തെ വചനത്തിൽ കാണാം. ഖാല റബ്ബി സുർനി ബിമാ കദ്ദബൂൻ, ഖാൽ, അദ്ദേഹം പറഞ്ഞു, റബ്ബിൻ സുർനി, റബ്ബേ, എന്നെ നീ സഹായിക്കണമേ, ബിമാ കദ്ദബൂൻ, എന്റെ സമൂഹം എന്നെ നിഷേധിച്ചു തള്ളുന്നു എന്നതിനാൽ, അവർ എന്നെ കളവാക്കുന്നു എന്നതിനാൽ എന്നെ നീ സഹായിക്കണമേ. ഫഅജാബല്ലാഹു ദുആഅഹു വഅഅതാഹു സുഅലഹു ഫഖാൽ വലഖദ് നാദാനാ നൂഹ് ഫലനിഅമൽ മുജീബൂൻ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പലപ്പോഴായി നടത്തിയ ആ ദുആ അതല്ലാഹു സ്വീകരിച്ചു. അതാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. സഹോദരന്മാരെ, മഹാനായ പ്രവാചകൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന, തൗഹീദി പ്രബോധനം നിർവഹിക്കാൻ തയ്യാറാകുന്ന എല്ലാ ആളുകൾക്കും ഒരുപാട് ഗുണപാഠങ്ങൾ നൽകുന്ന ഒരു ജീവിതമാണെന്ന്, ഒരു ചരിത്രമാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഏത് സമൂഹത്തിലും ഏത് കാലഘട്ടത്തിലും അള്ളാഹുവിലേക്കുള്ള ക്ഷണം, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കുള്ള ക്ഷണം, അതൊരിക്കലും തന്നെ ഒരു പഴഞ്ചനല്ല എന്ന് നാം തിരിച്ചറിയണം. ചില സഹോദരന്മാർക്കെങ്കിലും നിരന്തരമായ തൗഹീദി പ്രബോധനം, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള അതിലേക്കുള്ള ക്ഷണം ഒരു അലോസരം ഉണ്ടാക്കാറുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. 950 വർഷം അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ച പ്രവാചകന്റെ മാതൃക, അതാകണം തൗഹീദി രംഗത്ത് നമുക്ക് വലിയ പ്രചോദനം. അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളമായി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന, തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന, ഷിർക്കിനെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാൻ നാം ഏവർക്കും അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: പീസ് ഖുർആൻ റേഡിയോയിലൂടെ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹൃദയവസന്തം പ്രോഗ്രാമാണ്. സൂറത്തു സോഫാത്തിലെ 74-75 വചനങ്ങൾ, ഭാഗം 1. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസ്, വിജ്ഞാനത്തോടൊപ്പം വിനോദവും ശ്രോതാക്കൾക്ക് പകരുന്ന ഖുർആൻ ടെലിക്വിസിന്റെ ഈ എപ്പിസോഡിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ സക്കീർ മൗലവി ഇടത്തനാട്ടുകര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. നമ്മൾ വിശുദ്ധ ഖുർആനിലെ ചില ഭാഗങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ പരിപാടി സംരംഭം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഷാല്ലാ, എല്ലാ കുട്ടികളും അതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും വളരെ റാഹത്തായിട്ട് അതിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ആയത്ത് ഓതിക്കൊടുക്കുന്നു, ആയത്തിൻ്റെ മുൻപേ ഉള്ള ആയത്ത് ചോദിക്കുന്നു, അതിന് ശേഷമുള്ള ആയത്ത് ചോദിക്കുന്നു, കണ്ടിന്യൂ ആയിട്ട് ഓതിപ്പിക്കുന്നു. അൽഹംദുലില്ലാ, ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കുട്ടികൾ പങ്കെടുക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, അതിനനുസർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ, എല്ലാ നിലക്കും നമ്മൾ നമ്മുടെ പ്രിയ വിദ്യാർത്ഥികൾക്കുള്ള ഒരു മോട്ടിവേഷൻ, ഖുർആൻ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനും കൂടിയാണ് ഈ ഒരു സംരംഭം. നമ്മൾ കൂടുതൽ കൂടുതൽ കുട്ടികളെ ഇതിലേക്ക് പങ്കെടുപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തേണ്ടതുണ്ട്. കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കാനുള്ളൊരു സമയം കൂടി നമ്മളിതിലേക്ക് ചെലവഴിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ലൊരു സംരംഭമായി ഇതിനെ വിജയിപ്പിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ, നമുക്ക് ആദ്യത്തെ കോളിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
4: ആയിഷ ഷബീർ.
3: ആയിഷ ഷബീർ, ആയിഷ ഷബീർ ആദ്യമായിട്ട് വിളിക്കുകയാണോ?
4: അല്ല, കുറേ പ്രാവശ്യം വിളിച്ചിരുന്നു.
3: മാഷാല്ലാ, അൽഹംദുലില്ലാ, ബറക്കല്ലാഹു ഫീ. നമ്മൾ വീട് എവിടെയാണ്?
4: കാസർഗോഡ് ബെൻഡിച്ചാൽ.
3: മാഷാല്ലാ. സ്കൂള്, പഠിക്കുന്ന സ്കൂള്?
4: അൽഫിത്ര വിദ്യാനഗർ.
3: മാഷാല്ലാ. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ?
4: അൽഹംദുലില്ലാ.
3: ഓക്കെ ഓക്കെ, മാഷാല്ലാ. നമ്മള് ഖുർആൻ ആണല്ലോ അല്ലേ, ഖുർആൻ റേഡിയോ ആണല്ലേ, മാഷാല്ലാ. അപ്പൊ നമ്മള് ഖുർആന് എപ്പോഴും പാരായണം ചെയ്യാറുണ്ടോ, ഹിഫ്ലാക്കാറുണ്ടോ? എത്ര ജ്യൂസ് ഹിഫ്ലാക്കിയിട്ടുണ്ട്? അത് താഴെ നിന്നാണോ മുകളിൽ നിന്നാണോ? അപ്പൊ അമ്മ ജ്യൂസ്, തബാറ ജ്യൂസ്, ഖദസമിയ ജ്യൂസ് അല്ലേ. ഓക്കെ, മാഷാല്ലാ. അപ്പൊ ഈ മൂന്ന് ജ്യൂസ് ഒന്നും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കിട്ടൂ അല്ലേ. എങ്ങനെ? ആ, മാബാദി. ആ ശരി, ഓക്കെ ഓക്കെ ഓക്കെ, ശരി ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് പിന്നെ നമ്മുടെ ക്ലാസ് ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ. ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് മാ കബില മാബാദ അറിയാലല്ലേ, ക്വസ്റ്റ്യൻ ചോദിച്ചു നിങ്ങൾക്ക് എപ്പോഴും പങ്കെടുക്കാറുള്ളതാണല്ലോ ഇൻഷാല്ല. അപ്പം നമുക്ക് ആദ്യം ചോദിക്കുന്നത്, ചോദ്യം ശരിക്ക് ശ്രദ്ധിച്ചോളാം, മാബാദയാണ് ആദ്യം ചോദിക്കുന്നത് ഇൻഷാല്ല. أعوذ بالله من الشيطان الرجيم

0: وأعتدنا لهم عذاب السعير
1: وللذين كفروا بربهم عذاب جهنم وبئس المصير.
0: ما شاء الله بارك الله فيك. ഇനി മാ ഖബലയാണ് ചോദിക്കുന്നത്.
1: ചെറിയ സൂറത്ത് ചോദിക്കാൻ പറ്റോ?
0: ആ ഞാൻ ചോദിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വഇദൽ ഖുബൂറു ബുഅ്സിറത്. ഹലോ, ആൻസർ പറഞ്ഞോളൂ. ചോദ്യം ഒന്നും കൂടെ പറയാം. വഇദൽ ഖുബൂറു ബുഅ്സിറത്. മാ ഖബല. അത് ചോദ്യം, ചോദ്യം അതിന്റെ മാക്കബിലയാണ് പറയേണ്ടത്. അല്ലല്ല അല്ല, ആൻസർ തെറ്റിപ്പോയല്ലോ. ഇൻഷാല്ലാ ആൻസർ പറഞ്ഞുതരാം. ചോദ്യം ഇവിടെ അവസാനിക്കുകയാണ്. കറക്റ്റ്, നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ചാൻസിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ബാറക്കല്ലാഹു ഫീക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ബാറക്കല്ലാഹു ഫീക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
1: വബറകാത്തുഹു.
0: പീസ് ഖുർആൻ റേഡിയോ ടെലികിസ് തുടരുകയാണ്. നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: വഅലൈക്കും അസ്സലാം.
0: പേരെന്താണ്?
2: ഷിഫ്ന.
0: ഷിഫ്ന. ഷിഫ്നയുടെ സ്ഥലം എവിടെയാണ്?
2: പുഴക്കാട്ടിരി.
0: പുഴക്കാട്ടിരി. ആദ്യമായിട്ട് വിളിക്കാണോ? ഇൻഷാല്ലാ. ഇപ്പം നമ്മൾ പഠിക്കുന്ന സ്കൂള് പുഴക്കാട്ടിരി തന്നെയാണോ സ്കൂള്?
2: കടുങ്ങപുരം.
0: കടുങ്ങപുരം. മാഷാല്ലാ. നമ്മുടെ ഷിഫ്നയുടെ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സുഖമല്ലേ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? നമ്മള് ഖുർആൻ ടെലികിസ് നമ്മളെ പ്രോഗ്രാമില് സ്ഥിരമായി കേൾക്കാറുണ്ടോ? നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കാൻ, ഖുർആനുമായി നമുക്ക് നല്ല താല്പര്യമുള്ള ആളാണോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇൻഷാല്ലാ ഹൈഫുള് പഠിക്കുന്ന ആളാണോ അതോ ഇതുവരെ എവിടെ വരെ പഠിച്ചെത്തിയിട്ടുണ്ട്? ഹൈഫുള് പഠിച്ചിട്ടുണ്ടോ? ഏത് ജുസാണ്? ആ ഏത് ജുസാണ് പഠിക്കുന്നത്? ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നേ സൂറത്തുകളാണോ അതോ ജുസ് കംപ്ലീറ്റ് ആക്കി പോരുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഓക്കെ. അമ്മ ജുസ്, തബാറക്ക ജുസ്, ഈ രണ്ട് ജുസും നിങ്ങക്ക് കംപ്ലീറ്റ് ആണോ? അപ്പൊ നമുക്ക് പിന്നെ ഉസ്താദ് കുറച്ച് കാര്യം, കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പൊ ഇൻഷാല്ലാ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മള് പിന്നെ ഒരു ഉസ്താദ് ഒരു ചോദ്യം ഇവിടെ പറയും, അപ്പൊ അതിൻ്റെ മുമ്പത്തെ ഭാഗം ഓതേണ്ടി വരും, വേറൊരു ചോദ്യത്തിൽ അതിൻ്റെ ശേഷമുള്ള ആയത്തും ഓതേണ്ടി വരും. ഇൻഷാല്ലാ അറിയാലോ അല്ലേ? ഓക്കെ നോക്കാം. أعوذ بالله من الشيطان الرجيم

0: ഇബ് ഈ ആയത്തിൻ്റെ തൊട്ടു മുമ്പിലുള്ള ആയത്ത് പാരായണം ചെയ്യും. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു ചാൻസിലേക്ക് അടുത്തൊരു സമയത്ത് വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. പരമാവധി ഹിഫ്ളു പഠിക്കണം, കൂടുതൽ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. മനസ്സിലായോ? ഒരു പഠിക്കുന്നത് ഒരു തലക്കെന്ന്, ഒരു ഒരു കണ്ടിന്യൂ ആയിട്ട് അമ്മ ജൂസ് പഠിക്കുക, പിന്നെ തബാറ ജൂസ് പഠിക്കുക, അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് റിപ്പീറ്റേഷനും ടൈം കണ്ടെത്താൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഇനിയും കൂടുതൽ ഇതുമായി ബന്ധപ്പെടാനും ഖുർആനിലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജസാക്കുമുല്ലാ ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആദ്യമായിട്ട് വിളിക്കാണോ? ഇൻഷാല്ല. നമ്മള് കുട്ടി പഠിക്കുന്ന സ്കൂള് എവിടെയാണ്? സ്ഥലം? അപ്പൊ നമ്മള് ഖുർആനുമായി എത്ര ക്ലാസ് അല്ലെങ്കിൽ എത്ര ജുസ് നമ്മൾ ഹിഫ്ലാക്കിയിട്ടുണ്ട് അൽഫിത്രയിൽ നിന്ന്? എത്രാമത്തെ വർഷമാണ്? എത്ര ജുസ് പഠിച്ചിട്ടുണ്ട്? അമ്മ ജുസ് എന്നാണോ പഠിച്ചത്? ഹലോ, അത് മുതല് മേലേക്ക് പത്ത് സൂറ. ഇൻഷാല്ലാ. പിന്നെ നമ്മൾ ഖുർആൻ നന്നായിട്ട് ഹിഫ്ദ് പഠിക്കണം, കുറേ പഠിക്കണം അല്ലേ? നമുക്ക് കുറേ പഠിച്ചിട്ട് കുറേ ജുസുകളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളുടെ ഓത്തൊക്കെ കേട്ട് ഇങ്ങനെ പഠിച്ച് കുറേ ഉഷാറാക്കണം അല്ലേ? ഓൺലൈനായിട്ടൊക്കെ പഠിക്കാറുണ്ടായിരുന്നോ? അൽഹംദുലില്ലാ. അൽഫിത്രയില് ഒന്നാമത്തെ വർഷം എന്നാ പറഞ്ഞേ? നമ്മുടെ അവിടെ നല്ല പാട്ട് പാടുന്ന അതേപോലെ തന്നെ നല്ല ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ ആരൊക്കെയുണ്ട്? കുറേ ആളുണ്ട്. നമ്മള് പാട്ട് പാടാറുണ്ടാവും? കളിക്കാനാണോ പാട്ട് പാടാനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അപ്പോ ഖുർആൻ പഠിക്കും വേണം അല്ലേ? ഓക്കെ, എന്നാലേ നമുക്ക് ഉസ്താദ് ഒരു സൂറത്തിൽ നിന്ന് കുറച്ച് പാരായണം ചെയ്യാം, എന്നിട്ട് അതിൻ്റെ മുമ്പുള്ള ആയത്ത് മോൾക്ക് അറിയാവുന്ന എന്ത് ചെയ്യണം, മോൾ ഓതണം കേട്ടോ. എന്നാ ഉസ്താദ് ഓതണ്ടേ? ബാക്കും പറയും മുൻപും ഓതാൻ പറയും. ഇപ്പൊ രണ്ട് ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഉസ്താദ് പറയുമ്പോ മോൾ ഓതണം കേട്ടോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فذلك الذي يدع اليتيم അതിന്റെ ശേഷമുള്ള ആയത്ത് ഓത.
1: ولا يعود على طعام المسكين.
0: ما شاء الله بارك الله فيك. ഇനി അടുത്ത ചോദ്യം, ഞാൻ ഓതും അതിൻ്റെ തൊട്ടു മുമ്പിലുള്ള, അതായത് ആ ആയത്തിൻ്റെ തൊട്ടു മുമ്പിലുള്ള ആയത്താണ് ഓതേണ്ടത്. കല്ലാലയും അതിൻ്റെ മുമ്പത്തെ ആയത്ത്.
1: കല്ലാലയും

0: വറഹ്മത്തുള്ള.
1: വാലൈക്കും അസ്സലാം.
0: ഇൻഷാല്ല ഇന്ന് നമുക്ക് ഇനി അവസാനത്തെ കോളിലേക്ക് പ്രവേശിക്കാം. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഖുർആൻ റേഡിയോയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അമാൻടി അല്ലേ? എവിടെയാണ് സ്ഥലം?
1: പൂക്കലം.
0: ഏത് സ്കൂളിലാ പഠിക്കണേ? മാഷാല്ലാ. സ്ഥലം കൂടെ പറയൂ. ഓക്കെ ഓക്കെ. ഇൻഷാല്ലാ ഇൻഷാല്ലാ. അപ്പോ എത്ര ജുസു പഠിച്ചിട്ടുണ്ട്? ഏത് ഭാഗത്തുനിന്നാണ്? ഏത് ഭാഗത്തുനിന്ന് എത്ര പഠിച്ചിട്ടുണ്ടെന്ന് പറയോ. താഴേക്കാണോ, താഴെന്ന് മുകളിലേക്കാണോ ഏഴര കറക്റ്റ് ആണോ, അതോ പകുതി താഴെന്നും കുറച്ച് മേലെന്നും ആണോ? ഓക്കെ ഓക്കെ. ബറക്കല്ലാഹു ഫീക്ക്. അപ്പൊ ഖുർആൻ നമ്മുടെ പരിപാടിയിൽ ആദ്യമായിട്ട് വിളിക്കാണോ? പീസ് ഖുർആൻ റേഡിയോ. ആ എന്താണ്, നമുക്ക് ഖുർആന് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടല്ലേ? അപ്പോ നമ്മള് എത്രാമത്തെ വർഷമാണ് ഇപ്പോ നമ്മുടെ ഹിഫ്ദ് പഠിക്കാൻ സ്ഥാപനത്തില്?
1: രണ്ട്.
0: മാഷാല്ലാ. എന്താണ് ഖുർആൻ പഠിക്കാൻ ഇത്ര താല്പര്യം തോന്നാൻ കാരണം? അൽഹംദുലില്ലാ. ബറക്കല്ലാഹു ഫീക്ക്. മാഷാല്ലാ. അല്ലാഹു ആ താല്പര്യത്തെ എന്നും എന്നും നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ
1: ആമീൻ.
0: ഓക്കെ ഓക്കെ. നമുക്ക് ഇൻഷാല്ലാ ഉസ്താദ് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ഒന്നാമത്തെ ചോദ്യം, ഖുർആനിൽ നിന്ന് അവസാനത്തെ രണ്ട് ജൂസ് എന്നാണ് ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ചോദ്യം ചോദിക്കും, അതിൻ്റെ ശേഷമുള്ള ആയത്തോതണം. അതിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ചോദ്യം ചോദിക്കും, അതിൻ്റെ മുമ്പുള്ള ആയത്തോതണം ഇൻഷാല്ലാ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ അടുത്ത ചോദ്യത്തിൽ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് ചോദിക്കും ഇൻഷാല്ലാ. അപ്പം ചോദ്യം ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ഓക്കെ ഓക്കെ, മാഷാല്ല. ഇനി അടുത്ത ചോദ്യം ആയത്ത് ഓതും, അതിൻ്റെ മുമ്പുള്ള ആയത്താണ് ഓതേണ്ടത് കേട്ടോ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഓക്കെ ഓക്കെ ഓക്കെ മാഷാ ജസാക്കുമുല്ലാ ഖൈറൻ കസീറ ബറക്കല്ലാഹു ഫീക്. അല്ലാഹു ഒരുപാട് ഒരുപാട് പഠിക്കാനും മനസ്സിൽ നിലനിർത്താനും റിപ്പീറ്റ് ചെയ്ത് എന്നും എന്നും പഠിച്ച പാഠഭാഗങ്ങളൊക്കെ ഓതി നിലനിർത്തുക അല്ലാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ. ഓക്കെ എന്നാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മാഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ പീസ് ഖുർആൻ റേഡിയോ ടെലികിസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിളിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും കൃതജ്ഞത അറിയിക്കുന്നു. ഇനിയും ഇൻഷാ അല്ലാ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് ഇനിയും കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ഖുർആൻ ടെലിക്വിസ് പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. അവതരിപ്പിച്ചത് ബഹുമാന്യനായ സക്കീർ മൗലവി എടത്തനാട്ടുകര. അദ്ദേഹത്തോടൊപ്പം ആയിഷ ഷബീർ കാസർഗോഡ്, ഷിഫ്ന, ആമിന ഷബീർ, അമാൻ ടി പെരിന്തൽമണ്ണ എന്നിവരാണ്.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നാം കേട്ടത് 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിലെ 1 മുതൽ 28 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിൽ മാജിദ് അസ്സമീൽ.

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന അത്തഹസീനിൽ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ വചനമാണ് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്.

وإذ أخذنا وإذ أخذنا ذال إن أكسرت إن أُشارنم وإذ إنه وإذ إنه ألا وإذ ذا ذي ذو أذ وإذ وإذ أخذنا ഹംസ കൃത്യമായിട്ട് ശബ്ദത്തിൽ കേൾക്കണം. വഇദ് അഖദ്ന, വഇദ് അഖദ്ന, വഇദ് അഖദ്ന അല്ല, വഇദ് അഖദ്ന. ഖ അതുപോലെ അഖദ് ദാൽ, ഇവിടെ എല്ലാം ഉച്ചാരണങ്ങൾ കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ആയിരിക്കണം. മീസാഖ, മീസാഖ അല്ല, മീസാഖ, മീസ ഥ ഥ ഫി സു എസ്, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനെരുകിൽക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം, അതാണ് ശ. അതിന് ശേഷം തൊട്ട് ബാക്കിലാണ് ദ. മീസാഖ, ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് ഖാഫിൻ്റെ മഖ്റജ്. മീസാഖ ബനീ ഇസ്രായീല, ഈ മദ്, ഈ നീട്ടൽ മദ്ദിൻ്റെ അക്ഷരമായ യാ, ബനീ എന്നതിലെ യാ, ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ, ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അവർ തോതിൽ നീട്ടാവുന്നതാണ്. അതേസമയം ഇസ്രായീല, ഈ ദൈർഘ്യം, ഈ നീട്ടൽ മദ് മുത്തസിൽ എന്നാണ് പറയാം. നിർബന്ധമായിട്ടും നീട്ടണം. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ, ഇസ്രോ അവിടെ അലിഫ്, ദെൻ ഈല ഹംസ. അപ്പോൾ അലിഫും ഹംസയും ഒരേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ട് നീട്ടണം. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ. ഇസ്രോ ഈല ലാ തഅബുദൂന, ലാ ത ഐന തൊണ്ടയുടെ മധ്യഭാഗം, ലാ തഅബുദൂന ഇല്ലല്ലാഹ്, ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അവിടെ നിർത്തുകയാണെങ്കിൽ ഇല്ലല്ലാഹ് ഹാഇന സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താവുന്ന മദ്. വബിൽ വാലിദൈനി ഇഹ്സാന, വളരെയധികം ശ്രദ്ധിക്കണം. ഇഹ് ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, അതേസമയം ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഇഹ്സാന ഇഹ്സാനൗ വ തൻവീനു ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഹ്സാനൗ വദിൽ, ഇങ്ങനെ, ഇതാണ് ഇദ്ഗാം ബിഗുന്ന. വദിൽ ഖുർബ, വസിൽ എന്നല്ല, വദിൽ, വദിൽ ഖുർബ. ഖുർ റാഇനെ ഉച്ചരിക്കുമ്പോൾ കനപ്പിച്ച് ഉച്ചരിക്കണം, അതേസമയം ഖുർബ എന്നല്ല, ഖുർബ, ഖുർബ. വലിയ തേമ, വലിയ താമ എന്നല്ല, കനപ്പിക്കരുത്, താഇനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. വലിയ തേമ. വൽ മസാക്കീനി, വൽ മസാക്കിൻ, ഇവിടെയും സീനിനെയും വൽ മസാക്കീനി എന്നല്ല, വൽ മസാക്കീനി. വഖൂലു, വഖൂലു ഖാഫ്, തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക് മഹ്റജ്, വളരെയധികം ശ്രദ്ധിക്കണം. വഖൂലു എന്നല്ല, വഖൂലു ലിന്നാസി, നൂന് ശബ്ദുണ്ട്, മണിക്കണം. ഹുസ്ന, ഹു, ഹു തൊണ്ടയുടെ മധ്യഭാഗം. വഖൂലു ലിന്നാസി ഹുസ്ന, അവിടെ നിർത്തുകയാണെങ്കിൽ ഹുസ്ന, അതല്ല എങ്കിൽ കൂട്ടി ഓതുമ്പോൾ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന. ഹുസ്നൗ വ അഖീമു, വ അഖീമു സ്സലാത, വ അഖീമു അല്ല, വ അഖീമു ഖാഫ്, വ അഖീമു സ്സലാത സാദ്, വളരെയധികം ശ്രദ്ധിക്കണം. സാദ് ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, കനപ്പിച്ച് ഉച്ചരിക്കണം. വ അഖീമു സ്സ, വ അഖീമു സ്സലാത, വ അഖീമു സ്സലാത. وآتوا الزكاة, وآتوا الزكاة. ഇവിടെ വഅഖീമു സ്സലാത, ഈ സ്സലാത എന്ന പദത്തിൽ ചില ആളുകളെങ്കിലും അറിയാതെ സ്സലവാത എന്ന് വായിക്കാറുണ്ട്, അതുപോലെ സക്കവാത ഇങ്ങനെയൊക്കെ വായിക്കാറുണ്ട്, പ്രത്യേകിച്ചും സ്സലവാത എന്നുള്ളത്. അത് ശ്രദ്ധിക്കേണ്ടത് സ്സലാത ലാമിൻ്റെ തൊട്ടുമുകളിൽ ആണ് ചെറിയ അലിഫ് ഉണ്ടാവുക, അപ്പോൾ സ്വലാത്ത,
അതേസമയം വാവിൻ്റെ മുകളിലാണെങ്കിൽ, വ എന്ന അക്ഷരത്തിന് മുകളിലാണ് എങ്കിൽ അപ്പോഴാണ് സ്വലവാത്ത എന്ന് പറയുക. അതോടൊപ്പം തഇൻ്റെ എഴുത്തിലും പ്രത്യേകതയുണ്ടാവും, ത പരന്നിട്ടുള്ള താവും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം, ഒരിക്കലും ഇവിടെ സ്വലവാത്ത എന്ന് വായിക്കരുത്. വ അഖീമു സ്വലാത്ത വ ആതു സകാ, നിർത്തുകയാണെങ്കിൽ വ ആതു സകാ വ ആതു സകാ, ഹ ഇന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെയും രണ്ടോ നാലോ ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. സുമ്മ തവല്ലൈതും, സുമ്മ ഈ പദം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറും. സുമ്മ അല്ല, സുമ്മ സീസു എസ് സുമ്മ മീമിന് ശബ്ദ് മണിക്കണം. തവല്ലൈതും തവല്ലൈതും ഇല്ല ഖലീല, തവല്ലൈതുമില്ല എന്ന് വായിക്കരുത്, തവല്ലൈതുമി അല്ല, തവല്ലൈതും ഇ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. തവല്ലൈതും ഇല്ല ഖലീലമി, തൻവീനു ശേഷം മീമ്, തൻവീനിനെ മീമിലേക്ക് ചേർത്തുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം. ഇത് ഗംബിഗുന ഖലീലം മിൻകും, ഇനി മിങ്കും ഇവിടെയും മണിക്കണം, ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിങ്കും മിങ്കും വ, സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. പല ക്ലാസ്സുകളിലും അത് സൂചിപ്പിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. മിങ്കും വ അൻതും വ അൻതും, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാവും ബിഗുന്ന സാക്കിന നൂനു ശേഷം ത, ഇഖ്ഫാന്റെ അക്ഷരമാണ്. വ അൻതും, ശേഷം നോക്കൂ, മുഅരിദൂൻ വ അൻതുമു, മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇദ്ഗാം മുതമാസിലൈൻ, മീമിനടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇദ്ഗാം മുതമാസിലൈനാണ്, അത് ഒരേ അക്ഷരമാണ്, അതാണ് ഇദ്ഗാം മുതമാസിലൈൻ. വ അൻതുമുഅരിദൂൻ വ അൻതുമുഅയ്ൻ, തൊണ്ടയുടെ മധ്യഭാഗം. മുഅരിദൂൻ, ദാദിൻ്റെ ഉച്ചാരണം വളരെയധികം ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ ഗൈരിൽ മഗ്ദൂബി വലദ്ദാ, ഇതെല്ലാം ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. വ അൻതും മുഅരിദൂൻ, ഇങ്ങനെ ഒന്നുകൂടെ വദാം.

0: സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹർമൈൻ ലൈവ്.

മക്കയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി സൂറത്തിലെ അങ്കബൂത്തിലെ 50 മുതൽ 69 വരെയുള്ള വചനം പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി.

0: മദീനയിൽ സൂറത്ത് അൻആമിലെ 14 മുതൽ 19 വരെ മഗ്രിബ് നമസ്കാരത്തിൽ നേതൃത്വം നൽകി പാരായണം ചെയ്തത് ഷെയ്ഖ് സലാഹൽ ബുദൈർ. ഹറമൈൻ ലൈവ് സമാപിക്കുന്നു.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സമാപിക്കുന്നു.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും കറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ,

0: മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമുത്തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുറാൻ റേഡിയോ തെൻസീൽ ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുറാൻ പാരായണം ആസ്വദിക്കാൻ സാധ്യമാക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു സ്വാദ്, സൂറത്തു സുമർ എന്നീ സൂറത്തുകൾ പാരായണം ചെയ്യുന്നു ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ആസ്വദിച്ചത് സൂറത്തു സ്വാദ്, സൂറത്തു സുമർ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ അർസി.
1: أعوذ بالله من الشيطان الرجيم.
2: وقال فرعون

0: الدار.
1: جزاكم الله خيرا. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിർ 26 മുതൽ 52 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده رسل

ليجزي الله كل نفس ما كسبت إن الله سريع الحساب ليجزي الله

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27 അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് നാം കേൾക്കുന്നത് സൂറ ഖലം 19-33 വരെ വചനങ്ങൾ.
1: വചനം 19. വാക്കർത്ഥം: ഫത്വാഫ, എന്നിട്ട് ചുറ്റി, വലയം ചെയ്തു, സഞ്ചരിച്ചു, ബാധിച്ചു. അലൈഹ, അതിന്മേൽ, അതിന്. ത്വാഇഫ്, ഒരു ബാധ അഥവാ ശിക്ഷാവലയം. മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്. വഹും, അവർ ആയിരിക്കെ, നാഇമൂൻ, ഉറങ്ങുന്നവർ.

0: എന്നിട്ട് അവർ ഉറങ്ങുന്നവരായിരിക്കെ നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു ശിക്ഷ അഥവാ ബാധ അതിൻ്റെ ആ തോട്ടത്തിൻ്റെ മേൽ ബാധിച്ചു. വചനം 20 വാക്കർത്ഥം: ഫഅസ്ബഹത്, അങ്ങനെ അത് പ്രഭാതത്തിലായി, കസ്വരിയും മുറിച്ചെടുക്കപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ ഇരുളിയ രാത്രി പോലെ. അങ്ങനെ പ്രഭാതവേളയിൽ അത് മുറിച്ചെടുക്കപ്പെട്ടതുപോലെ ആയിത്തീർന്നു. 19-20 വചനങ്ങളുടെ വിശദീകരണം: രാത്രി അവരെല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിങ്കൽ നിന്നുള്ള ഒരു വമ്പിച്ച ആപത്ത് ആ തോട്ടത്തിന് ബാധിച്ചു. അത് വമ്പിച്ച ചുഴലിക്കാറ്റായിരുന്നുവെന്നും ഇടിത്തിയോ മറ്റോ ആയിരുന്നുവെന്നും പറയപ്പെടുന്നു. അല്ലാഹുവിനറിയാം. ഏതായിരുന്നാലും തോട്ടം മുഴുക്കെ നശിച്ചുപോയി. കസ്വരീം എന്ന വാക്കിന് മുറിച്ചെടുക്കപ്പെട്ടതുപോലെ എന്നും ഇരുട്ടിയ രാത്രി പോലെ എന്നും അർത്ഥം പറയപ്പെട്ടിരിക്കുന്നു. ഫലങ്ങളെല്ലാം നശിച്ചുപോയി എന്ന് ഒന്നാമത്തേതിനും, തോട്ടം കത്തിക്കരിഞ്ഞ് കരിവർണമായി എന്ന് രണ്ടാമത്തേതിനും സാരമായിരിക്കുന്നതാണ്. വചനം 21 വാക്കർത്ഥം: ഫതനാദൌ, എന്നാൽ അഥവാ എന്നിട്ട് അവർ അന്യോന്യം വിളിച്ചു പറഞ്ഞു. മുസ്ബിഹീൻ, പ്രഭാതവേളയിലായിക്കൊണ്ട്.
1: ഫതനാദൌ മുസ്ബിഹീൻ,
0: എന്നാൽ പ്രഭാതവേളയിൽ അവർ അന്യോന്യം വിളിച്ചു പറഞ്ഞു. വചനം 22 വാക്കർത്ഥം: അനിഗ്ദു, നിങ്ങൾ കാലത്തു വരുവിൻ എന്ന്. അലാ ഹർസിക്കും, നിങ്ങളുടെ വിള അഥവാ കൃഷിസ്ഥലത്ത്. ഇൻകുന്തും, നിങ്ങളാണെങ്കിൽ. സ്വാരിമീൻ, മുറിച്ചെടുക്കുന്നവർ.
1: അനിഗ്ദു അലാ ഹർസിക്കും ഇൻകുന്തും സ്വാരിമീൻ,
0: നിങ്ങൾ ഫലങ്ങൾ മുറിച്ചെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൃഷിസ്ഥലത്ത് നിങ്ങൾ കാലത്തു വരുവീൻ എന്ന്. വചനം 23 വാക്കർത്ഥം: ഫൻതലഖു, അങ്ങനെ അവർ പോയി. വഹും, അവർ. യതഖാഫതൂൻ, ഒളിച്ച് അഥവാ പതുക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവർ പതുക്കെ പറഞ്ഞുകൊണ്ടുപോയി. വചനം 24 വാക്കർത്ഥം: അല്ല യദ്ഖുലന്നഹ, നിശ്ചയമായും അതിൽ കടക്കരുതെന്ന്. അൽയൗമ, ഇന്ന്. അലൈക്കും, നിങ്ങളിൽ അഥവാ നിങ്ങളുടെ അടുക്കൽ. മിസ്കീൻ, ഒരു സാധുവും അഥവാ ഒരു പാവപ്പെട്ടവനും.
1: ألا يدخلنها اليوم عليكم مسكين.
0: നിശ്ചയമായും അതിൽ അഥവാ ആ തോട്ടത്തിൽ ഒരു സാധുവും ഇന്ന് നിങ്ങളുടെ അടുക്കൽ പ്രവേശിക്കരുത് എന്ന്. വചനം 25 വാക്കർത്ഥം: വഗദൗ, അവർ കാലത്ത് പോകുകയും ചെയ്തു. അല ഹർദിൻ, മുടക്കം ചെയ്യാൻ. ഉത്സാഹത്തോടെ, കോപത്തോടെ, ഊക്കോടെ. ഖാദിരീൻ, കഴിവുള്ളവരായിക്കൊണ്ട്. സാധുക്കളെ മുടക്കം ചെയ്യാൻ കഴിയുന്നവരായിക്കൊണ്ട് അവർ കാലത്ത് വരികയും ചെയ്തു. വചനം 26 വാക്കർത്ഥം: ഫലമ്മ റഔഹ, എന്നിട്ട് അവരത് കണ്ടപ്പോൾ. ഖാലു, അവർ പറഞ്ഞു. ഇന്ന ലദാലൂൻ, നിശ്ചയമായും നാം വഴിപിഴച്ചവരാണ്, തെറ്റിപ്പോയവരാണ്.

0: അങ്ങനെ അത് ആ തോട്ടം കണ്ടപ്പോൾ അവർ പറഞ്ഞു, നിശ്ചയമായും നാം പിഴച്ചവരാകുന്നു. വചനം 27. വാക്കർത്ഥം: ബൽ നഹ്നു, പക്ഷേ നാം, മഹ്റൂമൂൻ, വിലക്കപ്പെട്ടവരാണ്, തടയപ്പെട്ടവരാണ്, നിർഭാഗ്യരാണ്.
1: ബൽ നഹ്നു മഹ്റൂമൂൻ,
0: അത്രയുമല്ല, പക്ഷേ നാം വിലക്കപ്പെട്ടവരാണ് അഥവാ സർവം നഷ്ടപ്പെട്ടവരാണ്. 21 മുതൽ 27 വരെ വചനങ്ങളുടെ വിശദീകരണം. പ്രഭാതമായപ്പോഴേക്കും പരസ്പരം വിളിച്ചും ക്ഷണിച്ചും കൊണ്ട് അവർ പതുക്കെ പുറപ്പെട്ടു. ഇക്കുറി സാധുക്കൾക്ക് തോട്ടത്തിൽ വന്ന് ധർമ്മം വാങ്ങുവാനുള്ള അവസരം ഇല്ലാതാക്കാൻ കഴിയുമെന്ന വിചാരത്തോടെ അവർ ഉത്സാഹപൂർവം തോട്ടത്തിൽ വന്നെത്തി. നോക്കുമ്പോൾ തോട്ടം ആകെ നശിച്ചുപോയിരിക്കുന്നു. നമുക്ക് പിഴവ് പറ്റിയിരിക്കുന്നു, സ്ഥലം മാറിപ്പോയിരിക്കുന്നു എന്നൊക്കെ ആദ്യം അവർക്ക് തോന്നി. ഏറെ താമസിയാതെ കാര്യം മനസ്സിലായി. അയ്യോ, നമുക്ക് സർവവും നഷ്ടപ്പെട്ടുവല്ലോ, നാം ഭാഗ്യം കെട്ടവരായല്ലോ, നമ്മുടെ ദുർവിചാരം നമ്മെ അപകടത്തിലാക്കിയല്ലോ എന്നിങ്ങനെ വിലപിക്കുവാൻ തുടങ്ങി. 25 വചനത്തിന് സാധുക്കളെ മുടക്കം ചെയ്യാൻ കഴിവുള്ളവരായിക്കൊണ്ട് അഥവാ കഴിയുമെന്ന ഭാവത്തിൽ അവർ പോയി എന്നും, ഉദ്ദേശം നിവർത്തിപ്പാൻ വേണ്ടുന്ന കഴിവോടുകൂടി വളരെ ഉത്സാഹപൂർവം പോയി എന്നും മറ്റും അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം സാരത്തിൽ പരസ്പരം യോജിക്കുന്നതു തന്നെ. തോട്ടത്തിൻ്റെ സ്ഥിതി കണ്ടപ്പോൾ അവർ ഇന്നാ ലദാലൂൻ, നാം വഴിപിഴച്ചവരാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം നമുക്ക് വഴിപിഴച്ച് സ്ഥലം മാറിപ്പോയിരിക്കുന്നു എന്നും, സാധുക്കളെ തടയുവാൻ നാം എടുത്ത നടപടി തെറ്റായിപ്പോയി അഥവാ അതിൻ്റെ അനന്തരഫലമാണിത് എന്നും ആകാവുന്നതാണ്. വല്ലാഹു അഅലം. വചനം 28. വാക്കർത്ഥം: ഖാല, പറഞ്ഞു, ഔസതുഹും, അവരിൽ മധ്യമൻ, ഉത്തമൻ അഥവാ മിതമായവൻ. അലം അഖുൽ, ഞാൻ പറഞ്ഞില്ലേ, ലക്കും, നിങ്ങളോട്, ലൗലാ തുസബ്ബിഹൂൻ, നിങ്ങൾ തസ്ബീഹ് ചെയ്യാത്തതെന്ത്?
1: ഖാല ഔസതുഹും അലം അഖുൽ ലക്കും ലൗലാ തുസബ്ബിഹൂൻ,
0: അവരിൽ കൂടുതൽ മധ്യമനായ അഥവാ ഉത്തമനായ ആൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം ചെയ്യാത്തതെന്താണ് എന്ന്. വചനം 29. വാക്കർത്ഥം: ഖാലു, അവർ പറഞ്ഞു, സുബ്ഹാന, സ്തുതികീർത്തനം വാഴ്ത്തുന്നു, പരിശുദ്ധമാക്കുന്നു, റബ്ബിന, നമ്മുടെ റബ്ബിന്, ഇന്ന കുന്ന, നിശ്ചയമായും നാം ആയിരിക്കുന്നു, വാലിമീൻ, അക്രമികൾ.
1: ഖാലു സുബ്ഹാന റബ്ബിന ഇന്ന കുന്ന വാലിമീൻ,
0: അവർ പറഞ്ഞു, നമ്മുടെ രക്ഷിതാവിന് സ്തോത്ര കീർത്തനം അഥവാ അവൻ്റെ പരിശുദ്ധിയെ ഞങ്ങളിതാ വാഴ്ത്തുന്നു, നിശ്ചയമായും നാം അക്രമികളായി തീർന്നിരിക്കുന്നു. 28-29 വചനങ്ങളുടെ വിശദീകരണം. അവരുടെ കൂട്ടത്തിൽ കൂടുതൽ മിതത്വവും മര്യാദയും ഉള്ള ഒരാൾ താൻ നേരത്തെ ഉപദേശിച്ചിരുന്ന ഉപദേശം അവർ ചെവിക്കൊള്ളാതിരുന്നതുകൊണ്ട് നേരിട്ട ഭവിഷ്യത്താണ് ഇതെന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് നിങ്ങൾ കൂറും നന്ദിയും കാണിക്കേണ്ടതാണ്, അവൻ്റെ മഹത്വം പ്രകീർത്തനം ചെയ്യേണ്ടതാണ്, അതിന് പകരം നിങ്ങൾ കൈക്കൊള്ളുവാൻ പോകുന്ന ഈ നിലപാട് നന്നല്ല എന്നൊക്കെ അദ്ദേഹം ഗുണദോഷിച്ചിരുന്നു. തങ്ങൾ ചെയ്തത് അക്രമം തന്നെയാണെന്ന് അവർക്ക് ഇപ്പോൾ ബോധ്യം വന്നു. വചനം 30. വാക്കർത്ഥം: ഫഅഖ്ബല, അങ്ങനെ മുന്നിട്ടു, നേരിട്ടു അഥവാ തിരിഞ്ഞു, ബഅദുഹും, അവരിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ മേൽ, ചിലരുടെ നേരെ, യതലാവമൂൻ, അന്യോന്യം കുറ്റപ്പെടുത്തിക്കൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട്.
1: فَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَلَاوَمُونَ,
0: അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരിൽ ചിലർ ചിലരുടെ നേരെ തിരിഞ്ഞു. വചനം 31. വാക്കർത്ഥം: ഖാലു, അവർ പറഞ്ഞു, യാ വൈലന, നമ്മുടെ നാശമേ, കഷ്ടമേ. ഇന്ന കുന്ന, നിശ്ചയമായും നാം ആയിരിക്കുന്നു. ത്വാഗീൻ, അതിരു കവിഞ്ഞവർ അഥവാ ധിക്കാരികൾ.
1: قالوا يا ويلنا إنا كنا طاغين.
0: അവർ പറഞ്ഞു, നമ്മുടെ കഷ്ടമേ, നിശ്ചയമായും നാം അതിരു കവിഞ്ഞവരായിരിക്കുന്നു. വചനം 32. വാക്കർത്ഥം: അസ ആയേക്കാം, റബ്ബുന, നമ്മുടെ റബ്ബ്, അയ്യുബ്ദിലന, നമുക്ക് പകരം തരിക, ഖൈറം മിൻഹ, അതിനേക്കാൾ നല്ലത്, ഉത്തമമായത്. ഇന്ന, നിശ്ചയമായും നാം, ഇല റബ്ബിന, നമ്മുടെ റബ്ബിങ്കലേക്ക്, റാഗിബൂൻ, ആഗ്രഹം സമർപ്പിക്കുന്നവരാണ് അഥവാ അപേക്ഷിക്കുന്നവരാണ്.

നമ്മുടെ റബ്ബ് നമുക്ക് ഇതിനേക്കാൾ ഉത്തമമായത് പകരം നൽകിയേക്കാവുന്നതാണ്. നിശ്ചയമായും നാം നമ്മുടെ റബ്ബിങ്കലേക്ക് ആഗ്രഹം അഥവാ അപേക്ഷ സമർപ്പിക്കുന്നവരാകുന്നു. വചനം 33 വാക്കർത്ഥം: കദാലിക, അപ്രകാരമാണ്, അൽ അദാബു, ശിക്ഷ, വല അദാബുൽ ആഖിറത്തി, പരലോക ശിക്ഷയാകട്ടെ, അക്ബർ, ഏറ്റവും വലുത് അഥവാ വമ്പിച്ചത് തന്നെ. ലൗകാനു, അവരായിരുന്നുവെങ്കിൽ, യഅലമൂൻ, അവർ അറിയും.

0: അപ്രകാരമാണ് ശിക്ഷ. പരലോകശിക്ഷയാകട്ടെ കൂടുതൽ വമ്പിച്ചതു തന്നെ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. 30 മുതൽ 33 വരെ വചനങ്ങളുടെ വിശദീകരണം. ഇഹത്തിൽ വച്ച് അവർക്ക് അനുഭവപ്പെട്ട ദൈവിക ശിക്ഷയാണിത്. ധിക്കാരികൾക്ക് ഇഹത്തിൽ വച്ച് ലഭിച്ചേക്കുന്ന ശിക്ഷ ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ അതിനേക്കാൾ എത്രയോ വമ്പിച്ചതായിരിക്കും പരലോകത്ത് വച്ച് ലഭിക്കുന്ന ശിക്ഷ. ജനങ്ങൾ
1: വാസ്തവം
0: മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. എന്നാൽ അവർ ഒരിക്കലും ദുശ്ചേതികൾക്ക് വശംവദരാകുമായിരുന്നില്ല എന്ന് സാരം. തോട്ടക്കാരുടെ സംഭവം വിവരിച്ച ശേഷം അവിശ്വാസികളുടെ ഒരു പിഴച്ച ധാരണയ്ക്ക് അള്ളാഹു അടുത്ത വചനങ്ങളിൽ മറുപടി പറയുന്നു. ഞങ്ങളാണല്ലോ തോട്ടങ്ങൾ മുതലായ ധനസമ്പത്തുകൾ ധാരാളമുള്ളവർ. മുസ്ലിങ്ങൾ ഞങ്ങളെക്കാൾ ഉത്തമന്മാരാണെങ്കിൽ അവർക്കല്ലേ കൂടുതൽ സുഖവും സമ്പത്തും ഉണ്ടായിരിക്കേണ്ടത്? മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വെച്ചും ഇതുപോലെ ഇവരെക്കാൾ സുഖസൗകര്യങ്ങൾ ലഭിക്കാതിരിക്കുകയില്ല എന്നൊക്കെ അവർ പറയാറുണ്ടായിരുന്നു. ഇക്കാലത്ത് ചില ആളുകൾ തങ്ങൾക്ക് ലഭിക്കുന്ന ഐഹിക സുഖസൗകര്യങ്ങൾ തങ്ങളുടെ നന്മയുടെ ലക്ഷണമായി കരുതാറും സമർത്ഥിക്കാറും ഉണ്ട്. ഇവരും താഴെ വരുന്ന വചനങ്ങൾ മനസ്സിരുത്തേണ്ടതാണ്.
1: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറ ഖലം 19 മുതൽ 33 വരെ വചനങ്ങൾ.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
3: അടുത്തതായി ശ്രോതാക്കൾ കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം പഠിക്കുവാനും തെറ്റുകൾ തിരുത്തുവാനും ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുന്ന പാരായണ പഠനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് മുസമ്മിൽ 20-ാം വചനമാണ് നാം പഠിക്കുന്നത്. പതിവ് പോലെ ഇന്നും നമ്മോടൊപ്പം പങ്കുചേരുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. ഇനി സൂറത്തുൽ മുസമ്മിലെ അവസാനത്തെ ആയത്താണ്. അവസാനത്തെ ആയത്ത് 3, 4, 7 വരിയുണ്ട്. ഒറ്റ ആയത്ത്, 20-ാമത്തെ ആയത്ത് ദീർഘമായ ആയത്താണ്. നമുക്ക് നോക്കാം. ഇന്ന റബ്ബക, ഇന്ന നൂന് മുശദ്ദദ നന്നായിട്ട് മണിക്കണം. യഅലമു അന്നക, നൂന് മുശദ്ദദ വീണ്ടും മണിക്കണം. തഖൂമു അദ്നാ മിൻസു, നൂൻ സാക്കിന് ശേഷം സ ആണ്, ഇഖ്ഫാ. വനിസ്ഫഹു വസൂലുസഹു, അവിടെയൊക്കെ നിസ്ഫഹു ചെറിയ മദ്ദ്, സൂലുസഹു. വത്തോഇഫത്തുൻ, മദ്ദ് മുത്തസിൽ. പിന്നെ തൻവിന് ശേഷം ത്വഇഫത്തും മിന, തൻവിന് ശേഷം മീമാണ്. ഇത് ഗാംബികുന്ന. വല്ലാഹു യഖദ്ദിറു ലൈല വന്നഹാർ, വന്ന നൂന് മുശദ്ദദ നന്നായിട്ട് മണിക്കുക. അലിമ അൻ അല്ലൻ, നൂന് സാക്കിന് ശേഷം ലാമാണ്. ഇത് ഗാംബില ഉന്ന, ഒട്ടും മണിക്കേണ്ട, നൂനുച്ചരിക്കേണ്ടെന്ന് മാത്രം, ലാമ് ഇരട്ടിപ്പിക്കും ചെയ്യുക. പിന്നെ ലൻ തുഹ്സൂഹു, ഇഖ്ഫാ ആണ്. ഫതാബ അലൈക്കും, ഫഖ്റഊ മാ തയസ്സറ മിനൽ ഖുർആനി. അലിമ അൻസ, നൂൻ സാക്കിന് ശേഷം സീനാണ്. ഇത് ഇഖ്ഫാ. മിൻകും, വീണ്ടും ഇഖ്ഫാ. മിൻകും മർല, രണ്ട് മീം ഒന്നിച്ച് വന്നു. അപ്പോൾ നന്നായിട്ട് മണിച്ച് ഓതാ മീം മുശദ്ദദ പോലെ. وآخرون يضربون في الأرض يبتغون من فضل. نون ساكنك ششم فاء آن نايت منيكا يخفاء آن بنا فضل الله أولا نرتر دين لا مردية تند أبا شدكنا. وآخرون يقاتلون في سبيل الله فقرأوا ما تيسر من من من نون ساكنك ششم ها آن أطمانيكا ند الله وأقيموا الصلاة وآتوا الزكاة അഖ്റിദു അല്ലാഹ ഖർളൻ ഹസന, ഖർളൻ ഹസന തൻവീന് ശേഷം ഹ ആണ്. അപ്പോൾ ഇഖ്ലാബ് ഇളഹാർ ഒട്ടും ഉന്നത്ത് വേണ്ടതില്ല. വമാ തുഖദ്ദിമു ലി അൻഫുസിക്കും, നൂന് സാക്കിന് ശേഷം ഫ ആണ്, നന്നായിട്ട് മണിക്കുക. പിന്നെ രണ്ട് മീം ഒന്നിച്ചു വന്നു, അൻഫുസിക്കുമ്മി, രണ്ട് മീം ഒന്നിച്ചു വന്നുകൊണ്ട് മീമു മുശദ്ദദ, നന്നായിട്ട് മണിക്കുക. മിൻ ഖൈരിൻ ഇളഹാറ് തജിദൂഹു ഇൻദല്ലാ, ഇൻദ നൂന് സാക്കിന് ശേഷം ദാലാണ്, നന്നായിട്ട് മണിക്കുക. ഇഖ്ഫ ഉഹുവ ഖൈറം വ, തൻവീന് ശേഷം വാവ്, ഇതുകാമ്പികുന്ന ആളമാജിറ അവിടെ നിർത്തേണ്ടതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അതെല്ലാം നിർത്താതെ ഊതാണെങ്കിൽ, ചേർത്ത് ഊതാണെങ്കിൽ അജറം വ, തന്നിന് ശേഷം വാവ്, നന്നായിട്ട് മണിക്കുക. അസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഇന്നല്ലാ, നൂന് നൂന് മുശദ്ദദ, നന്നായിട്ട് മണിക്കുക. ഗഫൂറുറ ഇതുകാം ബിലാകുന്ന, തന്നിന് ശേഷം റ ആണ്.

0: തജിദൂഹു ഇന്ദല്ലാ നിർത്തും അവിടെ. ഇന്ദല്ലാഹ് ശ്രദ്ധ വരണം. അങ്ങനെ തജിദൂഹു
1: തജിദൂഹു ഇന്ദല്ലാഹ്.
0: അയ്യോ.

0: ആ ഇനി ബാക്കി അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാല്ലാ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നാം ഇതുവരെ കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുസമ്മിൽ 20-ാം വചനമാണ് നാം ഇന്ന് പഠിച്ചത്. പതിവ് പോലെ ഇന്നും നമ്മോടൊപ്പം പങ്കുചേർന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 461-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 461-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഖാമിദി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ എനി കേൾക്കുന്നത് അത്തഹസീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്, സംഭവിച്ചേക്കാവുന്ന തെറ്റുകളും സ്കലിതങ്ങളെയും കുറിച്ച് ബഹുമാനനായ ഹാഫിദ് അബ്ദുശക്കൂർ നമ്മോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 89-90 ആയത്തുകളാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. മനോഹരമായ പാരായണവും അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും ഇവിടെ നമുക്ക് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തുൽ ബഖറയിലെ 89-90 ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

غضب على غضب وللكافرين عذاب مهين. ولما جاءهم ولما ميمن شدوند منيكنم ജാഅഹും മദ് മുത്തസില് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. കിതാബും മിൻ, കിതാബുൻ തൻവീന് ശേഷം മീം, കിതാബും മിൻ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കിതാബും മിൻ, മിൻ ഇന്ദില്ല, മിൻ ഐ സാക്കിന നൂന് ശേഷം ഐനാണ് ഇസ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. ഇന്ദില്ല, ഇവിടെ സാക്കിന നൂന് ശേഷം ദാല്, ദാല് ഇഖ്ഫാ ബിഗുന്നയുടെ അക്ഷരമാണ്, അതുകൊണ്ട് അവിടെ അവ്യക്തമാക്കി മണിക്കണം. ഇന്ദില്ല മുസദ്ദിഖുൻ, മുസദ്ദിഖ് സ്വാദാണ്, മുസോ എന്ന് സോ അല്ല സാദ് സ, മുസദ്ദിഖുൻ. മുസദ്ദിഖുൻ ലിമാ, തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. മുസദ്ദിഖുൻ ലിമാ, ലിമാ മഅഹും, മഅഹും വകാനു. സാക്കിന മീമിന് ശേഷം വാ അല്ലെങ്കിൽ ഫാ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം, എന്നിട്ടാണ് വാ ഉച്ചരിക്കുക. മഅഹും വകാനു, വകാനു മിൻ ഖബ്ലു, സുക്കൂനുള്ള നൂനിന് ശേഷം ഖാഫ് ഇഖ്ഫാ ബിഗുന അവ്യക്തമാക്കി മണിക്കണം. ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ് ഖാഫ്, ഗുന്നയും അതുപോലെ കനപ്പിക്കാൻ ശ്രദ്ധിക്കണം. മിൻ ഖബ്ലു, ഖബ്ലു. യസ്തഫ്തിഹൂന, യസ്തഫ്തിഹൂന, ഇവിടെ ഹാഇൻ്റെ ശബ്ദം അവർ മഖ്റജ് ശ്രദ്ധിക്കണം. യസ്തഫ്തിഹൂന അല്ല, യസ്തഫ്തിഹൂന അലല്ലദീന, അലല്ലദീന, യസ്തഫ്തിഹൂന അലല്ലദീന കഫറു ഫലമ്മ, മീമിന് ശദ്ദ് മണിക്കണം. ജാഅഹും മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ആ ഒരു തോതിൽ. ജാഅഹും സാക്കിന മീമിന് ശേഷം മീമു വന്നാൽ ഇദ്ഗാം മുതമാസിലൈൻ, മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ജാഅഹും അറഫു കഫറു ബി ഫലഅനതുല്ലാഹി, ഇവിടെ ഫല ഐന് സുക്കൂനാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അവിടെ ഐന് ഫതഹാണ്, ഇവിടെ സുക്കൂൻ. ഫലഅന, ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ ബിസ മഷ്തറൗ ബിഹി, ബിസ ഹംസക്ക് സുക്കൂൻ, ബിസ ബിസമ അല്ല ബിസ മഷ്തറൗ, ഷ്തറൗ ബിസ മഷ്തറൂ അല്ല ബിസ മഷ്തറൗ.

ذكرنا أنفسهم أن يكفروا أن يا سكون الله نونين الشاشم يا نونين يا إليك കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ടുച്ചരിക്കണം. ഇത് ഗംബിഖുൻ ഐ യക്ഫുറു. അതുപോലെ യക് കെ കി കു എക് എക് ആ ഒരു ശബ്ദം വേണം. യക്ഫുറു യക്ഫുറു ബിമാ അൻസലല്ലാഹ്. മദ്ദിൻ്റെ അക്ഷരമായ ഹംസ അടുത്ത പദത്തിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ. മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടാവുന്ന മദ്ദാണത്. ബിമാ അൻസലല്ലാഹ്. ഇനി അൻസല നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന അൻസലല്ലാഹു ബഗ്യൻ ബഗ് ബഗ്. തൊണ്ടയുടെ മുകൾ ഭാഗമാണ് ഗൈന്. ബഗ് ബഗ്യൻ ബഗ്യൻ അൻ തൻവീനു ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. അയ്യുനസ്സിലല്ലാ, ഇവിടെയും ഇത് ഗംബിഗുന്നയാണ്. നൂനിനെ യായിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സുക്കൂനുള്ള നൂനിന് ശേഷം ഇഖ്ഫാ അവ്യക്തമാക്കി മണിക്കണം. ഇത് മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. മിൻ ഇബാദി അവർ പ്രയോഗം ശ്രദ്ധിക്കണം, മഖ്റജുകൾ ശ്രദ്ധിക്കണം. ഫബാഉ മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. അലിഫും ഹംസയും ഒരേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. ഫബാഉ ബിഗദബിൻ ബിഗഗ ബിഗദ ദദിദു അദ് ബിഗദബിൻ അലാ ഗദബ്. വളരെയധികം ശ്രദ്ധിക്കണം. ബിഗദബിൻ അലാ ഗദബ് ബിഗദബിൻ അലാ ഗദബ് എന്നല്ല, ബിഗദബിൻ അലാ ഗദബ്. വലിൽ കാഫിരീന അദാബുൻ വലിൽ കാഫിരീന അദാബുൻ ഐൻ ഐൻ. അതേടൊപ്പം അസാബല്ല, അദാബ് ദാദീദു അദ് അദാബ് അദാബുൻ മുഹീൻ. തൻവീനു ശേഷം മീം. ഇത് ഗംബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അദാബുൻ മുഹീൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

മാഷാല്ലാ, ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന അക്ഷരത്തെറ്റുകൾ മുതൽ സ്കലിതങ്ങൾ വരെ ഓരോന്നോരോന്നും പഠിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ. മനോഹരമായ പാരായണത്തോടൊപ്പം ആ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുൽ ശക്കൂർ. ഇന്ന് നാം പഠിച്ചത് സൂറ അൽ ബഖറ 89-90 വചനങ്ങൾ.

ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
5: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ

0: മാന്യ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ലോർ.

أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه؟

الحديد تبصرة وذكرى لكل عبد منيب.

كذبت قبلهم قوم نوح وأصحاب الرس وثمود وعاد وفرعون وإخوان لوط

0: أول
1: بل هم في لبس من خلق جديد ولقد

أم خلقوا من غير شيء أم هم الخالقون أم خلقوا السماوات والأرض

فذرهم حتى يلاقوا يومهم الذي فيه يصعقون.

0: واعبدوا.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് സൂറത്തുൽ ഖലം 34-ാമത്തെ വചനം മുതൽ 44-ാമത്തെ വചനം വരെയാകുന്നു.
3: വചനം 34, വാക്കർത്ഥം: ഇന്ന ലിൽ മുത്തഖീന, നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക് അഥവാ ഭയഭക്തന്മാർക്കുണ്ട്. ഇന്ദ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിങ്കൽ, ജന്നാത്തിൻ നഈം, സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ അഥവാ സ്വർഗങ്ങൾ.
4: ഇന്ന ലിൽ മുത്തഖീന ഇന്ദ റബ്ബിഹിം ജന്നാത്തിൻ നഈം,
3: നിശ്ചയമായും ഭയഭക്തന്മാർക്ക് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ ഉണ്ടായിരിക്കും. വചനം 35, വാക്കർത്ഥം: അഫനജ്അലു, എന്നാൽ അപ്പോൾ നാം ആക്കുകയോ, അൽ മുസ്ലിമീന, മുസ്ലിങ്ങളെ, കൽ മുജിരിമീൻ, കുറ്റവാളികളെ പോലെ.
4: അഫനജ്അലുൽ മുസ്ലിമീന കൽ മുജിരിമീൻ,
3: എന്നാൽ മുസ്ലിങ്ങളെ നാം കുറ്റവാളികളെ പോലെ ആക്കുകയോ. വചനം 36, വാക്കർത്ഥം: മാലക്കും, നിങ്ങൾക്കെന്താണ്, എന്തുപറ്റി, കൈഫ, എപ്രകാരമാണ്, തഹ്കുമൂൻ, നിങ്ങൾ വിധി കൽപ്പിക്കുന്നു.
4: മാലക്കും കൈഫ തഹ്കുമൂൻ,
3: നിങ്ങൾക്കെന്താണ്, എപ്രകാരമാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത്. വചനം 37, വാക്കർത്ഥം: അംലക്കും, അഥവാ അതല്ല, നിങ്ങൾക്കുണ്ടോ, കിതാബുൻ, ഒരു ഗ്രന്ഥം, അഥവാ വല്ല വേദഗ്രന്ഥവും, ഫീഹി, അതിൽ, തദുറുസൂൻ, നിങ്ങൾ പഠിച്ച് വായിച്ചു കൊണ്ടിരിക്കുന്നു.
4: അം ലകും കിതാബും ഫീഹി തദുറുസൂൻ,
3: അഥവാ നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവുമുണ്ടോ, നിങ്ങളതിൽ വായിച്ചു പഠിച്ചു കൊണ്ടിരിക്കുമാറ്. വചനം 38, വാക്കർത്ഥം: ഇന്നലക്കും, നിശ്ചയമായും നിങ്ങൾക്കുണ്ട്, എന്ന്, ഫീഹി, അതിൽ, അതുപ്രകാരം, ലമാ തഹയ്യറൂൻ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന അഥവാ ഇഷ്ടപ്പെടുന്നത്.
4: ഇന്നലക്കും ഫീഹി ലമാ തഹയ്യറൂൻ,
3: നിങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുന്നത് നിശ്ചയമായും അതിൽ, ആ ഗ്രന്ഥത്തിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന്. 34 മുതൽ 38 വരെ വചനങ്ങളുടെ വിശദീകരണം: നിങ്ങൾ നിങ്ങളുടെ ഈ നില തന്നെ തുടർന്നാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതുമായ പ്രതിഫലം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് വിധി കൽപ്പിക്കുന്ന വല്ല വേദഗ്രന്ഥവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ അത് വായിച്ചുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയെല്ലാം വാദിക്കുന്നതും എന്ന് സാരം. വചനം 39, അം ലഖും, അതല്ല, അഥവാ നിങ്ങൾക്കുണ്ടോ, ഐമാനുൻ, വല്ല സത്യങ്ങളും പ്രതിജ്ഞകളും, അലൈന, നമ്മുടെ മേൽ ഉത്തരവാദപ്പെട്ട അഥവാ ബാധ്യസ്ഥമായ, ബാലിഗത്തുൻ, എത്തുന്നതായ, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്തുനാൾ വരെ, ഇന്ന ലക്കും, നിശ്ചയമായും നിങ്ങൾക്കുണ്ടെന്ന്, ലമാ തഹ്കുമൂൻ, നിങ്ങൾ വിധിക്കുന്നത് തന്നെ.

0: അഥവാ ഖിയാമത്തുനാൾ വരേക്കും എത്തുമാറ് ബലത്തിലിരിക്കുന്ന വല്ല സത്യപ്രതിജ്ഞകളും നമ്മുടെ മേൽ ഉത്തരവാദപ്പെട്ടതായി നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ വിധി കൽപ്പിക്കുന്നത് നിശ്ചയമായും നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന്. വചനം 40. വാക്കർത്ഥം: സൽഹും, അവരോട് ചോദിക്കുക, അയ്യുഹും, അവരിൽ ഏതൊരുവനാണ്, ബിദാലിക, അതിനെപ്പറ്റി, സഈം, ഏറ്റുപറയുന്നവൻ അഥവാ ഉത്തരവാദം വഹിക്കുന്നവൻ.
1: സൽഹും അയ്യുഹും ബിദാലിക സഈം,
0: നബിയെ, അവരോട് ചോദിക്കൂ, അവരിൽ ഏതൊരുവനാണ് അത് സംബന്ധിച്ച് ഏറ്റുപറയുന്നവൻ. വചനം 41. വാക്കർത്ഥം: അം ലഹും, അതല്ല അവർക്കുണ്ടോ, ഷുറക, വല്ല പങ്കുകാരും, ഫല്യഅതൂ, എന്നാൽ അവർ വരട്ടെ, ബിഷുറകഇഹിം, അവരുടെ പങ്കുകാരെ കൊണ്ട് അഥവാ പങ്കുകാരുമായി, ഇൻ കാനൂ, അവരാണെങ്കിൽ, സ്വാദിഖീൻ, സത്യവാന്മാർ.

0: അഥവാ അവർക്ക് വല്ല പങ്കുകാരും ആരാധ്യനും ഉണ്ടോ? എന്നാൽ അവർ തങ്ങളുടെ പങ്കുകാരെ കൊണ്ടുവരട്ടെ, അവർ സത്യവാന്മാരാണെങ്കിൽ. 39 മുതൽ 41 വരെ വചനങ്ങളുടെ വിശദീകരണം. കാര്യങ്ങളുടെ അന്തിമ തീരുമാനത്തിൻ്റെ ദിവസം ഖിയാമത്ത് നാളാണല്ലോ. അവരുടെ ഹിതവും ഇച്ഛയും അനുസരിച്ചായിരിക്കും അവർക്ക് പ്രതിഫലം നൽകപ്പെടുക എന്നുള്ളതിന് അതുവരേക്കും ബലത്തിലിരിക്കുന്ന വല്ല ഉറപ്പും അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളതായി വല്ലവരും വാദിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവർ അതൊന്ന് തെളിയിക്കട്ടെ. അതല്ലെങ്കിൽ അവരുടെ ഉദ്ദേശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കത്തക്ക അധികാരാവകാശങ്ങളോടുകൂടിയ വല്ല പങ്കുകാരും അഥവാ അള്ളാഹുവിൻ്റെ പങ്കാളികളായി അവർ ഗണിച്ചു വരുന്ന വല്ല ആരാധ്യ വസ്തുക്കളും അവർക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതും ഒന്ന് കാണട്ടെ എന്ന് താൽപ്പര്യം. വചനം 42. വാക്കർത്ഥം: യൗമ യുക്ഷഫു, തുറക്കപ്പെടുന്ന, വെളിവാക്കപ്പെടുന്ന അഥവാ നഗ്നമാക്കപ്പെടുന്ന ദിവസം. അൻ സാഖിൻ, കണങ്കാലിൽ നിന്ന്. വയുദ്ഔന, അവർ ക്ഷണിക്കപ്പെടുകയും ചെയ്യും. ഇല സുജൂതി, സുജൂതിലേക്ക് അഥവാ സുജൂദ് ചെയ്യാൻ. ഫലാ യസ്തത്വീഊൻ, അപ്പോൾ അവർക്ക് സാധിക്കുകയില്ല.
1: യൗമ യുക്ഷഫു അൻ സാഖിൻ വയുദ്ഔന ഇല സുജൂദി ഫലാ യസ്തത്വീഊൻ.
0: കണങ്കാൽ വെളിവാക്കപ്പെടുന്ന അഥവാ കാര്യം ഗൗരവത്തിലെത്തുന്ന ദിവസം ഓർക്കുക. സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടും, അപ്പോൾ അവർക്ക് അതിന് സാധ്യമാകുന്നതുമല്ല. വചനം 43. വാക്കർത്ഥം: ഖാശിഅതൻ, താഴ്മ കാണിച്ച് അഥവാ ഭക്തി കാട്ടിക്കൊണ്ട്. അബ്സ്വാറുഹും, അവരുടെ ദൃഷ്ടികൾ. തർഹഖുഹും, അവരെ മൂടും, ആവരണം ചെയ്യും അഥവാ ബാധിക്കും. ദില്ലതുൻ, നിന്ദ്യത, ഹീനത, അപമാനം. വഖദ് കാനു, അവർ ആയിരുന്നിട്ടുണ്ട്. യുദ്ഔന, അവർ ക്ഷണിക്കപ്പെടുക. ഇല സുജൂദി, സുജൂദ് ചെയ്യാൻ. വഹും, അവർ ആയിരിക്കെ. സാലിമൂൻ, സുരക്ഷിതർ അഥവാ രക്ഷപ്പെട്ടവർ.

0: തങ്ങളുടെ കണ്ണുകൾ താഴ്ത്തി വിനയപ്പെട്ടവരായ നിലയിൽ നിന്ദ്യത അവരെ ആവരണം ചെയ്യുന്നതാണ്. അവർ സുരക്ഷിതരായിരിക്കുമ്പോൾ സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടാറുണ്ടായിരുന്നു. അന്ന് അവരത് ചെയ്തിരുന്നില്ല. 42-43 വചനങ്ങളുടെ വിശദീകരണം. മുഴങ്കാലിൽ നിന്ന് വസ്ത്രം പൊക്കി നഗ്നമാക്കപ്പെടുക എന്നത്രേ യുക്ഷഫു അൻസാഖിൻ എന്ന വാക്കിൻ്റെ സാക്ഷാൽ അർത്ഥം. കാര്യം വളരെ ഗൗരവപ്പെട്ട അവസ്ഥയിലെത്തുക എന്ന ഉദ്ദേശത്തിൽ ആ വാക്ക് ഉപയോഗിക്കപ്പെടുന്നു. വലിയ ആപത്ത് നേരിടുമ്പോൾ വസ്ത്രം പൊക്കിപ്പിടിച്ച് ഓടിപ്പോകുക പതിവാണല്ലോ. ഇതിൽ നിന്നാണ് ഈ അലങ്കാരപ്രയോഗം ജന്മമെടുത്തിരിക്കുന്നത്. ഖിയാമത്ത് നാളിലെ അതിഗൗരവഘട്ടമാണ് ഇവിടെ ഉദ്ദേശ്യം. ലോകരക്ഷിതാവായ അല്ലാഹു സൃഷ്ടികളെ വിചാരണക്കെടുക്കുന്ന അവസരത്തിൽ അവിശ്വാസികൾ അങ്ങേയറ്റം നിന്ദ്യരും ഹീനരുമായിക്കൊണ്ട് ലജ്ജിച്ചു തലതാഴ്ത്തി കീഴ്പോട്ടു നോക്കിക്കൊണ്ടിരിക്കും. സൂറത്ത് ഷൂറ 45 വചനം നോക്കുക. ഈ അവസരത്തിൽ അവരോട് അല്ലാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യാൻ ആവശ്യപ്പെടുമെന്നും അവർക്ക് അതിന് സാധിക്കുന്നതല്ലെന്നും അല്ലാഹു പ്രസ്താവിക്കുന്നു. ഇഹത്തിൽ വച്ച് അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ അവരെ പ്രവാചകന്മാർ മുഖേന ക്ഷണിച്ചിരുന്നുവല്ലോ. അപ്പോൾ അവർ അതിന് വിസമ്മതിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ അവർ അതിന് പരിപൂർണമായും തയ്യാറാണ്. പക്ഷേ അവർക്കതിന് സാധ്യമാകുകയില്ല. അവരോട് ഈ അവസരത്തിൽ സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശ്യം അവരെ വഷളാക്കലും നിന്ദിക്കലുമാണെന്ന് വ്യക്തമാണല്ലോ. കാര്യം ഗൗരവത്തിങ്കലെത്തുന്ന അവസരത്തിൽ സത്യവിശ്വാസികളായ ഓരോ പുരുഷനും സ്ത്രീയും അല്ലാഹുവിന് സുജൂദ് ചെയ്യും. ഇഹത്തിൽ വച്ച് കീർത്തിക്കും പ്രശസ്തിക്കും വേണ്ടി സുജൂദ് ചെയ്തു വന്നിരുന്നവർ ബാക്കിയാകും. ഈ അവസരത്തിൽ അവരും സുജൂദ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ അവരുടെ മുതുക് വളയാതെ ഒരേ നട്ടെല്ലായിത്തീരുന്നതാണ് എന്ന് ബുഖാരിയും മുസ്ലിമും റഹിമഹുമല്ല ഉദ്ധരിക്കുന്ന ഒരു നബിവചനത്തിൽ വന്നിട്ടുണ്ട്. അവിശ്വാസികളുടെ സ്ഥിതിഗതികൾ പലതും വിവരിച്ച ശേഷം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറത്തുൽ ഖലം 34 വചനം മുതൽ 44 വചനം വരെയാകുന്നു.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശ്വാസകാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: പരിശുദ്ധ ഖുർആനിൻ്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പേസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ നിന്നും സൂറ ഹാഖ ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ, മക്കയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിൻ്റെ നേതൃത്വം നൽകിക്കൊണ്ട് സൂറ ഹാഖ ആയത്ത് 38 മുതൽ 52 വരെയുള്ളത്, സൂറത്ത് മഅരിജ് 40 മുതൽ 44 വരെ ഷെയ്ഖ് ബദർ അൽ തുർക്കി.

0: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹർമൈൻ ലൈവ്. മദീനയിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി വിശുദ്ധ ഖുർആനിന്റെ പാരായണം സൂറ ഹാഖ ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ. മക്കയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് ഹാഖ ആയത്ത് 38 മുതൽ 52 വരെ, അതുപോലെ മഅരിജ് 40 മുതൽ 44 വരെ ഷെയ്ഖ് ബദർ അത്തുർക്കി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 120 മുതൽ 126 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 120 മുതൽ 126 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്.
1: അടുത്ത പരിപാടി കാതൊർക്കുക, ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആൻ സൂറ സാഫാത്ത് 63 മുതൽ 66 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നാ ജഅൽനാഹാ

0: അസ്ലിൽ ജഹീം. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാഫാത്തിലെ 63-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 63-ാമത്തെ വചനമാണ് നമ്മൾ വിശദീകരിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇന്നാ ജഅൽനാഹ, തീർച്ചയായും അതിനെ നാം ആക്കിയിരിക്കുന്നു. ഫിത്നതൻ, ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു. ലിദ്ദാലിമീൻ, അക്രമികൾക്ക്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഖൂം വൃക്ഷത്തെക്കുറിച്ചാണ് തൊട്ടുമുകളിൽ പരാമർശിച്ചത്. ആ സഖൂം വൃക്ഷത്തെ അല്ലാഹു എടുത്തു പറഞ്ഞപ്പോൾ അതിൽ സംശയം പ്രകടിപ്പിച്ച, അതിനെ പരിഹസിച്ച ചില ആളുകൾ മക്കാ മുശ്രിക്കുകളിൽ നിന്ന് രംഗത്തു വന്നു. അവർ പറഞ്ഞു, തഅ്കുലുൽ അഖ്ദറു വൽ യാബിസു, ഈ നരകം അത് ഉണങ്ങിയതിനെയും പച്ചയെയും പച്ചയായിട്ടുള്ളതിനെയും തിന്നു തീർക്കും. എന്നാൽ മുഹമ്മദ് പറയുന്നു, നരകത്തിൽ നിന്നൊരു മരം മുളച്ചു വരുമെന്ന്. കൈഫ യകൂനു ഫിന്നാർ, എങ്ങനെയാണ് നരകത്തിലൊരു വൃക്ഷമുണ്ടാവുക? അതാണ് യഥാർത്ഥത്തിൽ അതവർക്കൊരു പരീക്ഷണമാക്കി എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. അവരാകട്ടെ ലാലിമീങ്ങളാകുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നു, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഖുർആൻ പല ഭാഗത്തും ലാലിമീങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്. എന്നാൽ അതും അതുപോലെയുള്ള പാപകൃത്യങ്ങളും ചെയ്യുന്ന ആളുകളെക്കുറിച്ചൊക്കെ അവർ അക്രമികളാണ് എന്ന് അള്ളാഹു പരാമർശിക്കാറുണ്ട്. മുഫസ്സിരീങ്ങൾ പറയുന്നത്, ഈ വചനം, ഇത്തരത്തിലുള്ള വചനങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച ചില ആളുകൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇന്നും അത്തരത്തിൽ അള്ളാഹുവിൻ്റെ പരാമർശങ്ങളെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന, അതിനെ പരിഹാസപാത്രമാക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. സൂറത്തുൽ ഇസ്രായിൽ 60-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വമാ ജഅൽന റുഇയല്ലതീ അറൈനാക ഇല്ലാ ഫിത്നതൽ ലിന്നാസ് വശ്ശജറതൽ മൽഊനത ഫിൽ ഖുർആൻ. വമാ ജഅൽന, നാം ആക്കിയിട്ടില്ല, അർറുഇയല്ലതീ അറൈനാക, പ്രവാചകരെ താങ്കൾക്ക് നാം കാണിച്ചു തന്ന കാഴ്ചയെ, ഇല്ലാ ഫിത്നതൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഒരു പരീക്ഷണമല്ലാതെ ആക്കിയിട്ടില്ല. പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, താങ്കൾക്ക് നാം കാണിച്ചു തന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അത് ലൈലത്തുൽ ഇസ്രാ, ഇസ്രാ മിഅ്റാജ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായിൽ അള്ളാഹു പ്രവാചകൻ തിരുമേനിക്ക് കാണിച്ചു കൊടുത്ത പല അത്ഭുതങ്ങളുമുണ്ടായിരുന്നു. അതാണ് ഈ പറഞ്ഞ അർറുഇയല്ലതീ അറൈനാക് എന്ന് പറഞ്ഞത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം തൻ്റെ സമൂഹത്തോട് പറഞ്ഞപ്പോൾ അവരിൽ പലരും അത്ഭുതത്തോടുകൂടിയാണ് അത് കേട്ടത്. അവർ പ്രവാചകനെ പരിഹസിക്കാൻ തയ്യാറായി. അതാണ് അതവർക്കൊരു പരീക്ഷണമായിട്ടല്ലാതെ ആക്കിയിട്ടില്ല എന്ന് അള്ളാഹു പറയാൻ കാരണം. അതേപോലെ തന്നെ വശ്ശജറത്തൽ മൽഊനത ഫിൽ ഖുർആൻ, ആ പറഞ്ഞതിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നു, ഹിയ ശജറത്തു സഖൂം ഖവ്വഫല്ലാഹു ബിഹാ ഇബാദ, അത് സഖൂം വൃക്ഷത്തെക്കുറിച്ചാകുന്നു. ആ വൃക്ഷത്തെ അള്ളാഹു പറയുന്നത് തൻ്റെ ദാസന്മാർക്ക് ഭയമുണ്ടാക്കാൻ വേണ്ടിയാണ്. നരകത്തെക്കുറിച്ചുള്ള ഭയം അവരുടെ മനസ്സുകളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത്തരമൊരു വൃക്ഷത്തെക്കുറിച്ചുള്ള പരാമർശം അള്ളാഹു നടത്തിയത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അത് സംശയത്തിന് കാരണമായി. അവർ ഫിത്നയിൽ അകപ്പെടാൻ അത് കാരണമായി. അവർ ചോദിച്ചു, അബൂജഹലിനെ പോലെയുള്ള ആളുകൾ ചോദിച്ചു, എങ്ങനെയാണ് തീയിൽ ഒരു മരം മുളക്കുക? യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരാൾക്കും അള്ളാഹു പരലോകത്ത് സംഭവിക്കുമെന്ന് പറയുന്ന ഏത് കാര്യങ്ങളിലും ഒരു അവിശ്വാസത്തിനും ഒരു പ്രസക്തിയുമില്ല, ഒരു സംശയത്തിനും ഒരു പ്രസക്തിയുമില്ല എന്നത് വിശ്വാസികളായ ആളുകൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനത്തെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ കാണണം. ഇന്നും ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ, ഖുർആനിലും ഹദീസിലുമൊക്കെ അതിലുള്ള പരാമർശങ്ങളെ തങ്ങളുടെ ബുദ്ധിയിലിട്ട്, ആ ബുദ്ധിയുടെ മൂഷയിലിട്ട് അതിനെ തട്ടിച്ചു നോക്കി ഇതെങ്ങനെയാണ് യുക്തിക്ക് നിരക്കുക, ഇതെങ്ങനെയാണ് ബുദ്ധിക്ക് നിരക്കുക എന്നൊക്കെ ചോദിക്കുന്ന ചില വിഡ്ഢികളെ, ചില അല്പജ്ഞാനികളെ ഇന്നും സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചും അതേപോലെ തന്നെ അവൻ്റെ വചനങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി, വളരെ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കണം എന്നതാണ് ഇത്തരം വചനങ്ങൾ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. 64-ാമത്തെ വചനം,
1: إِنَّهَا شَجَرَةٌ تَخْرُجُ فِي أَصْلِ الْجَحِيمِ
0: إِنَّهَا തീർച്ചയായും അത്, ഈ സക്കൂം വൃക്ഷം, ഷജറത്തുൻ അതൊരു വൃക്ഷമാകുന്നു, ഒരു മരമാകുന്നു, തഖ്റുജു അത് പുറത്തു വരുന്നു, ഫീ അസ്ലിൽ ജഹീം നരകത്തിൻ്റെ അഗാധതയിൽ നിന്ന്, അതിൻ്റെ അടിത്തട്ടിൽ നിന്ന്. അള്ളാഹു സുബ്ഹാനഹു തആല ആ വൃക്ഷത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് അല്ലാ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാ ശിക്ഷ നൽകാൻ വേണ്ടി തന്നെയാണ്. മുഫസ്സിരീങ്ങൾ ആ വചനം വ്യാഖ്യാനിച്ചെടുത്ത് പറയുന്ന കാര്യം, ഇന്നി ഖലഖ്തുഹാ മിനന്നാരി വഅസബ്തു ബിഹാ മൻശിഅ്തു മിൻ ഇബാദി, ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ അടിമകൾക്ക് ശിക്ഷ നൽകാൻ വേണ്ടിയാണ് ഞാനത് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതാണ്. മാത്രമല്ല, ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് അത് രണ്ട് തരത്തിൽ ആവാൻ സാധ്യതയുണ്ടെന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു. ഒന്ന്, നരകത്തിൽ പൂർണ്ണമായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വടാവൃക്ഷത്തെക്കുറിച്ചായിരിക്കാം ആ പരാമർശം. അന്നഹ ഷജറത്തുൻ കബീറ തംലഉന്നാർ കുല്ലഹ. മറ്റൊന്ന്, അന്നഹ ഷജറത്തുൻ മുതഅദ്ദിദ, അതൊരു പല വൃക്ഷങ്ങളുമായിരിക്കാം, ആ വർഗത്തിൽപ്പെട്ട, സക്കൂം വർഗത്തിൽപ്പെട്ട പല വൃക്ഷങ്ങളുമായിരിക്കാം എന്നും പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ഏതൊരു വൃക്ഷം എവിടെ മുളച്ചു വളരുന്നുവോ ആ മുളച്ചു വളരുന്ന സ്ഥലം ആ വൃക്ഷത്തെ സ്വാധീനിക്കും. അതിൻ്റെ ഗുണത്തിലും അതേപോലെ തന്നെ അതിൻ്റെ രുചിയിലും എല്ലാ അർത്ഥത്തിലും അതിനെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെയാണ് നരകത്തിൽ ഉള്ള വൃക്ഷം എന്ന് അള്ളാഹു പറയാതെ, നരകത്തിൽ നിന്ന് പുറത്തു വരുന്ന വൃക്ഷം എന്ന് പറയാതെ, തഖ്റുജു അത് പുറത്തു വരുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു ഫീ അസ്ലിൽ ജഹീം, നരകത്തിൻ്റെ അഗാധതയിൽ നിന്ന് എന്ന്. പല മുഫസ്സിരീങ്ങളും അത് പറയുന്നിടത്ത് വളരെ ശ്രദ്ധേയമായൊരു പരാമർശം നടത്തിയത്, ആ വൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ നരകത്തിൻ്റെ അഗാധതയിൽ നിന്ന് പുറത്തു വരുന്ന ആ വൃക്ഷം അത് അതിഭയാനകവും അതേപോലെ തന്നെ തീക്ഷ്ണമായ ചൂടുള്ളതും അതുപോലെ തന്നെ അതിശക്തമായ ചൂട് വമിക്കുന്നതും ആയിരിക്കും എന്ന് അത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, സഹോദരികളെ, നരകം അതിഭയാനകമാണ്. ആ നരകത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് അള്ളാഹു പറയുന്നുവോ അതൊന്നും ഒരാൾക്കും സഹിക്കാനോ ക്ഷമിക്കാനോ കഴിയാത്തതാണ്. അതുകൊണ്ട് നാം നമ്മളെക്കുറിച്ചാണ് എപ്പോഴും വിലയിരുത്തേണ്ടത്. ആ നരകത്തിലെങ്ങാനും അകപ്പെട്ടു പോയാൽ ആ മനുഷ്യൻ്റെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് നരകത്തെ എന്തൊക്കെ കർമ്മങ്ങൾ എത്ര സൂക്ഷ്മതയോടുകൂടി ചെയ്തിട്ടാണെങ്കിലും ആ നരകത്തെ നിന്ന് സ്വന്തത്തെ രക്ഷിക്കാൻ, ആ നരകത്തിൻ്റെ വിറകായി മാറാതിരിക്കാൻ അതിനുവേണ്ടിയാകണം നാം ഓരോരുത്തരും കാര്യമായി പരിശ്രമിക്കേണ്ടത്. ഇത്തരത്തിലുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ ആ വചനങ്ങൾ ഓതിയതിനു ശേഷം അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ എന്ന് പ്രവാചകനും സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും പറയാറുണ്ടെന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. നമുക്കും നരകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഭയത്തോടുകൂടിയല്ലാതെ വായിക്കാൻ കഴിയരുത്. ഭയം ആ വിഷയത്തിൽ നമ്മുടെ മനസ്സിൽ ശക്തമായിട്ടുണ്ടാകണം. അപ്പോഴാണ് നരകഭയത്താൽ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാൻ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ നമ്മെ സഹായിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 65-ാമത്തെ വചനം:
1: طَلْعُهَا كَأَنَّهُ رُؤُوسُ الشَّيَاطِينِ.
0: طَلْعُهَا അതിൻ്റെ കുല, അതിൻ്റെ ശാഖ.
1: كَأَنَّهُ
0: അത് ആയതുപോലെയുണ്ട്.
1: رُؤُوسُ الشَّيَاطِينِ
0: പിശാചുക്കളുടെ തലകൾ. ചില മുഫസ്സിരിങ്ങൾ അത് വ്യാഖ്യാനിച്ചെടുത്ത് പറയുന്നു, യഅനി
1: അഗ്സാനുഹ
0: അതിൻ്റെ ശാഖകൾ, അതിൻ്റെ കൊമ്പുകൾ. അതുപോലെ തന്നെ മറ്റു പല തഫ്സീറുകളിലും അതിൻ്റെ കുലകൾ, അതിൻ്റെ പഴങ്ങൾ എന്നും വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും.
1: വ ഫുറൂഉഹ
0: അതിൻ്റെ കൊമ്പുകളും അതിൻ്റെ ശാഖകളും. അത് പിശാചുക്കളുടെ തലകളെപ്പോലെയുണ്ട്. യഥാർത്ഥത്തിൽ ആ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതിൻ്റെ വിരൂപതയിൽ, അതെത്രമാത്രം വികൃതമായതാണ്, കാണാൻ അറപ്പുളവാക്കുന്നതാണെന്നാണ് ആ വചനത്തിലുള്ള നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല വൈരൂപ്യതയിലാണ്, വിരൂപതയിലാണ് പിശാചുക്കളുടെ തലകളോട് അതിന് ഉപമിച്ചത്. അത് നമ്മുടെ മനസ്സുകളിൽ തീർച്ചയായും, പിശാചുക്കളുടെ തലകളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുക വളരെ വിരൂപമായ, വികൃതമായ ഒരു രൂപമായിരിക്കുമെന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതുപോലെ മലായിക്കത്തുകളെക്കുറിച്ച് പറയുമ്പോൾ അവർ ഏറ്റവും സൗന്ദര്യമുള്ളവരാണ് എന്ന ആ അർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ആ സൗന്ദര്യമാണ് രൂപപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹിസ്സലാമിയുമായി ബന്ധപ്പെട്ടുള്ള ദീർഘമായ പരാമർശങ്ങളിൽ ആ പ്രവാചകനെ കാണാൻ ഇടയായ ചില സ്ത്രീകൾ അദ്ദേഹത്തെക്കുറിച്ച് വിലയിരുത്തിയത് 31-ാമത്തെ വചനത്തിൽ, സൂറത്ത് യൂസുഫിലെ 31-ാമത്തെ വചനത്തിൽ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും.
1: ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅ്ന ഐദിയഹുൻ വഖത്തഅ്ന ഐ

0: പറയുകയും അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർക്ക് വലിയതായി തോന്നി. സാധാരണ മനുഷ്യൻ്റെ പ്രകൃതി വ്യത്യസ്തമായി, മനുഷ്യൻ്റെ ഭംഗിയിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് വലിയ കാര്യമായി തോന്നി. അവർ അവരുടെ കൈകൾ ഛേദിച്ചു കളഞ്ഞു. അവർ പറഞ്ഞു, ഹാഷലില്ലാ, അള്ളാഹുവാണേ സത്യം, മഹാദാ ബഷറ, ഇതൊരു മനുഷ്യനല്ല, ഇൻ ഹാദാ ഇല്ലാ മലക്കും കരീം, ഇത് മാന്യനായ ഒരു മലക്കല്ലാതെ മറ്റൊന്നുമല്ല. ഈ വചനം അതിൽ പരാമർശിക്കപ്പെട്ട കാര്യം ഭംഗിയുടെ കാര്യത്തിലാണ്. ആ സ്ത്രീകൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ ഒരു മലക്കായി മനസ്സിൽ കണ്ടത്. എന്നതുപോലെ മലക്കുകളെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഏറ്റവും മനോഹരമായ രൂപമാണ് അല്ലെങ്കിൽ സൗന്ദര്യമാണ് നമ്മുടെ മനസ്സിൽ കയറി വരിക. എന്നാൽ പിശാചുക്കളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വികൃതമായ വിരൂപമായ ഒരു രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരിക. അതുതന്നെയാണ് വചനത്തിൽ വ്യക്തമാക്കുന്നതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല സക്കൂം വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ത്വൽഉഹ, അതിൻ്റെ കുലകൾ, കഅന്നഹു റുഊസു ശയാത്തീൻ, പിശാചുക്കളുടെ തലകളെപ്പോലെയുണ്ട് എന്ന് പരാമർശിച്ചത്. സഹോദരന്മാരെ, ആ വൃക്ഷം, അതിലെ ആ കനി നൽകപ്പെടുന്ന ആളുകളുടെ അവസ്ഥയാണ് അതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത്. തീർച്ചയായും അതിനേക്കാൾ ശക്തമായ, അതിനേക്കാൾ ഭയാനകമായ ഒരു ഭക്ഷണം അവർക്ക് ലഭിക്കാനില്ല എന്നത്. അതാണ് അത്തരം പരാമർശങ്ങൾ മറ്റു പല സൂറത്തുകളിൽ നിന്നും ഓതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ടത്. 66-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, فَإِنَّهُمْ لَآكِلُونَ مِنْهَا فَمَالِئُونَ مِنْهَا الْبُطُونَ فَإِنَّهُمْ തീർച്ചയായും ആ നരകാവകാശികൾ, ലആക്കിലൂന, അവർ ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു, മിൻഹ, ആ സക്കൂമിൽ നിന്ന്, ഫമാലിഊന, അവർ നിറക്കുന്നവരാകുന്നു, മിൻഹ, ആ സക്കൂമിൽ നിന്ന്, അൽബുതൂൻ, വയറുകൾ. ഈ വികൃതമായ, ഏറ്റവും അരോചകരമായ കാഴ്ചയിലും രുചിയിലും മണത്തിലും ഏറ്റവും മോശമായ ഈ ഭക്ഷ്യപദാർത്ഥം അല്ലെങ്കിൽ ഈ വൃത്തികെട്ട ഭക്ഷണം ആർത്തിയോടുകൂടി നരകാവകാശികൾ കഴിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ വചനം വ്യക്തമാക്കുന്നത്. ഫഇന്നഹും, തീർച്ചയായും അവർ എന്നു പറഞ്ഞതിന് ശേഷം, വെറും ആക്കിലൂൻ എന്നല്ല, ലആക്കിലൂൻ. മുഫസ്സിരീങ്ങൾ പറയുന്നു, അള്ളാഹു ആ കാര്യം ഉറപ്പിച്ചു പറയുകയാണ്, അവർ ഭക്ഷിക്കുക തന്നെ ചെയ്യും, അവർ ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു. സഹോദരന്മാരെ, നാം ഈ ദുനിയാവിലെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കണം. വൃത്തികെട്ട മണമുള്ള ഒരു ഭക്ഷ്യപദാർത്ഥം എത്ര അവജ്ഞയോടുകൂടിയാണ് നമ്മൾ വലിച്ചെറിയാറുള്ളത്. അതേപോലെ തന്നെ ഭക്ഷ്യപദാർത്ഥത്തിൽ അതിൻ്റെ രൂപത്തിൽ തന്നെ മോശമായ ഒരു രൂപം, മോശമായ ഒരു കാഴ്ച, അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ഭക്ഷണം കഴിക്കുക എന്നത് നമുക്കൊരിക്കലും കഴിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഒരു വേള അത്തരം ഭക്ഷണങ്ങളെങ്ങാനും കഴിച്ചാൽ തന്നെ അത് ഛർദ്ദിച്ചു കളയാൻ പോലും കാരണമായിത്തീരും. മനസ്സിൽ അത്രയും പ്രയാസം അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്നാൽ നരകാവകാശികൾക്ക് നൽകപ്പെടുന്ന ഭക്ഷണത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നു, അവരത് തിരസ്കരിക്കുമെന്നല്ല, അവരത് വലിച്ചെറിയുമെന്നല്ല. അള്ളാഹുവിൻ്റെ വചനം, ഫഇന്നഹും, തീർച്ചയായും അവർ, ലആക്കിലൂന, ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു, മിൻഹ, അതിൽ നിന്ന്. അതും മാത്രമല്ല, ഫമാലിഊൻ, അവർ നിറക്കുന്നവരാകുന്നു, ഒരല്പം കഴിച്ച് ബാക്കി കളയുകയല്ല, ഫമാലിഊൻ, അവർ നിറക്കുന്നവരാകുന്നു, മിൻഹ, ആ ഭക്ഷണത്തിൽ നിന്ന്, അൽബുതൂൻ, വയറുകൾ. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള വളരെ മോശമായ അവസ്ഥയിൽ നിന്ന്, ഭയാനകമായ ഇത്തരം ശിക്ഷയിൽ നിന്ന് നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നരകത്തിൻ്റെ ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും, നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആൻ സൂറ സാഫാത്ത് 63 മുതൽ 66 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഖുർആനിലെ 4 അധ്യായം സൂറത്തു നിസ 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ റഅദ് അൽ ഖുർദി.
3: أعوذ بالله من الشيطان الرجيم.

0: ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലാ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
0: അതെ,
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതെ,
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
0: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ 517 പേജിന്റെ പാരായണമാണ് ഇപ്പോൾ മനഃപാഠം പ്രോഗ്രാമിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ നാം കേട്ടത് മനഃപാഠം പ്രോഗ്രാമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ പേജുകൾ നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് നാം കേട്ടത് 517 പേജിൻ്റെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ശൈഖ് സഅദ് അൽ ഗാമിദി.
1: മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
2: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
1: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ സൂറ അൽ ബഖറ 93 മുതൽ 94 വരെയുള്ള വചനം ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ അത്തഹ്സീനിൽ നമ്മോടൊപ്പം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 93-94 ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. വഇദ് അഖദ്ന, എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് പോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം വൈസ് അഖദ്ന എന്നല്ല, വൈസ്നെ

وكم ورفعنا ورفعنا ورفعنا عينിന്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ ആ ഒരു മഖ്റജ് ആ അക്ഷരം പുറപ്പെടുന്ന സ്ഥലം. അതുകൊണ്ട് അവിടെയും ശ്രദ്ധിക്കണം. ഐൻ ورفعنا ورفعنا എന്നല്ല ورفعنا فوقكم الطور فوقكم قافും كافും മഖ്റജ് അടുത്തടുത്ത് ഉള്ള അക്ഷരങ്ങളാണ് قافും كافും. ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫൗഖകും ഫൗഖകും ത്തോർ ത്തോർ പ്രത്യേകിച്ചും ത്വാന് ദൊമ്മക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഉച്ചരിക്കണം. അല്ലെങ്കിൽ അത് സാധാരണ ടാഇനെ കൊണ്ട് പറയുന്ന രൂപത്തിൽ ഫൗഖകും ത്തോർ എന്നാവും. ത്വ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന ഒരു സിഫത്ത് അതാണ്. طور فوقكم الطور خذوا ما آتيناكم ഇവിടെയും خذوا ما آتيناكم ما آتيناكم മദ് മുൻഫസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണ്. خذوا ما آتيناكم آتيناكم بقوة ساكنة ميمിന് ശേഷം ബ ഇഖ്ഫ ശഫവി അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആതൈനാകും ബിഖുവ ബിഖുവത്തിൻ ബിഖുവ വാന് ശബ്ദുണ്ട്. ബിഖുവ ബിഖുവത്തിൻ വസ്മഉ തൻവീന് ശേഷം വ തൻവീനിലെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന ബിഖുവത്തിൻ വസ്മഉ ബിഖുവത്തിൻ വസ്മഉ ഖാലു സമിഅന قالوا قاف قالوا سمعنا الا ق قالوا سمعنا سمعنا ഇവിടെ വസ്മഉ സമിഅന ഇവിടെ എല്ലാം ഉള്ള ഐൻ വളരെ അധികം ശ്രദ്ധിക്കണം. വസ്മഉ അല്ലെങ്കിൽ സമിഅന ഇതിനൊന്നുമല്ല പറയേണ്ടത്, കൃത്യമായും തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും അത് ഉച്ചരിക്കണം. സമിഅന വഅസൈന വസ്മഉ സമിഅന അതുപോലെ വഅസൈന ഇവിടെയും ആയിനിൻ്റെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കണം. വ ഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ല ഇജ്ല ഐൻ വ ഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ല അല്ല ഐനാണ് ഇജ്ല. അതുപോലെ ജീമിനെ ഖൽഖല ചെയ്യണം. ഫീ ഖുലൂബിഹിമുൽ ഇജ്ല ബികുഫ്രിഹിം ഖുൽ ബിസമ ഖുൽ ബിസമ ബിസമ അല്ല ബിസമ ഖുൽ ബിസമ യഅമുറുകും يأمركم به ساكنة ميم من الشاشم با إخفاء شفوي ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. يأمركم به به إيمانكم ഇവിടെ به ഹ الضمير ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ പോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. സിലത്തു ത്വീൽ അല്ലെ സിലത്തുൽ കുബറ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. به إيمانكم إن كنتم രണ്ട് മണിക്കലും ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ ഇൻ കുന്തും മുഅ്മിനീൻ സാകിന മീമിന് ശേഷം മീം ഇദ്ഗാമത മാസിലേൻ അവിടെ ഒന്നാമത്തെ മീമിന് അടുത്ത മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇൻ കുന്തും മുഅ്മിനീൻ ഇങ്ങനെ. ഇനി അടുത്ത ആയത്ത് ഖുൽ ഇൻ കാനത് ലക്കും ഖുൽ ഇൻ ഇവിടെ ഇൻ കാനത് അവ്യക്തമാക്കി മണിക്കണം. സാക്കിന നൂന് ശേഷം കാഫാണ്. അവ്യക്തമാക്കി മണിക്കണം. ഇൻ കാനത്ത് ഇനി കാനത്ത് ലക്കും എന്നല്ല പറയേണ്ടത്, കാനത്ത് ലക്കും തായിനെ ഖൽഖല ചെയ്യരുത്. ഇൻ കാനത്ത് ലക്കും ലക്കുമുദ്ദാറുൽ ആഖിറഹ് അവിടെ നിർത്തുകയാണെങ്കിൽ നിർത്താതെ ഓതുക, നിർത്തുകയാണെങ്കിൽ ആഖിറഹ് എന്ന് പറയാം. ഖുൽ ഇൻ കാനത് ലക്കുമുദ്ദാറുൽ ആഖിറത്തു ഇൻദല്ലാഹ് ഇൻദ ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇൻദല്ലാഹി ഖാലിസതൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. ഖാഉം സാദും പ്രത്യേകം രണ്ടക്ഷരവും ഹെവി ലെറ്ററാണ്, അഥവാ ഇസ്തിഇലാന്റെ അക്ഷരമാണ്. കനപ്പിച്ച് ഉച്ചരിക്കണം ഖാ. അതുപോലെ സാ ഖാലിസതൻ ഖാലിസതൻ മിൻ ഇവിടെ തൻവീന് ശേഷം മീമ്. തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ദൂനില്ല മിൻ ദൂനിന്നാസ് സാക്കിന നൂന് ശേഷം ദാൽ അവ്യക്തമാക്കി മണിക്കുക. ഇഖ്ഫാം ബിഗുന്ന ഖാലി

الناس الناس نو نشد منيكرم فتمنه فتمنه വായ അക്ഷരത്തിന് ദമ്മാണ്, വളരെയധികം ശ്രദ്ധിക്കണം. ഫതമന്നൗൽ മൗത്ത എന്നല്ല, ഫതമന്നൗൽ മൗത്ത എന്ന് പറയരുത്, ഫതമന്നവു ഫതമന്നവു. അപ്പോൾ ഫതമന്നവു നൂൻ ശബ്ദ മണിക്കണം, വാവിന് ദമ്മ്, ഫതമന്നവുൽ മൗത്ത ഇങ്ങനെ പറയണം. ഫതമന്നവുൽ മൗത്ത ഇൻ കുന്തും, സാക്കിന നൂന് ശേഷം കാഫ്, അതുപോലെ കുന്തും ഇവിടെയും സാക്കിനാനുവിന് ശേഷം ത, ഇഖ്ഫാവും ബിഗുന്ന, രണ്ടും അവ്യക്തമാക്കി മണിക്കണം. ഇൻ കുന്തും സാദിഖീൻ സാദിഖീൻ, സാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂട്ടി ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരുന്ന രൂപത്തിലല്ല, ചുണ്ടുകൾക്ക് പ്രത്യേകിച്ച് അവിടെ വർക്കില്ല. സാദിഖീൻ, സാദ് ഹെവി ലെറ്ററാണ്, അഥവാ ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. സാ സാ, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സാദിഖീൻ, ഖാഫിൻ്റെ ആ ഒരു മഖ്റജ് ശ്രദ്ധിക്കുക, സാദിഖീൻ എന്നാണ് പറയേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ബാരക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ സമാപിച്ചത് അത്തഹസീൻ, സൂറത്തുൽ ബഖറ 93-94 വചനം. അത്തഹസീനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ഈ എപ്പിസോഡിൽ യൂസുഫ് മുഷാഫ് സൂറത്തുന്നൂഹ് പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. യൂസുഫ് മുഷാഫിന്റെ സൂറത്തു നൂഹ് പാരായണമാണ് നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ.

من قبل فالله خير حافظا وهو أرحم الراحمين.

فاطر السماوات والأرض أنت ولي في الدنيا والآخرة

ദാരുൽ ആഖിറത്തി ഖൈറുൽ ലില്ലദീന തഖൗ അഫലാ തഅഖിലൂൻ ഹത്താ ഇസ്തയ്അസ റുസുൽ വ

التراب ويقول الذين كفروا لولا أنزل عليه آية من ربه

والذين يصلون ما أمر الله به أن يوصل ويخ

بعضه قل إنما أمرت أن أعبد الله ولا أشرك به إليه أدعو وإليه مآب

توفينك فإنما عليك البلاغ وعلينا الحساب أولم

وعده رسله إن الله عزيز ذو انتقام يوم

0: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി പാരായണ പഠനം. വിശുദ്ധ ഖുർആനിലെ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും നമുക്ക് വന്നേക്കാവുന്ന അബദ്ധങ്ങളും തെറ്റുകളും തിരുത്തപ്പെടേണ്ടതുണ്ട്. പാരായണം നിർവഹിക്കുന്നത് പൂർണാർത്ഥത്തിൽ സ്വീകരിക്കപ്പെടുന്നത് നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കപ്പെടുമ്പോഴാണ്. ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. ഇനി മുദ്ദസ്സിർ 53-ാമത്തെ ആയത്ത്. കല്ല, ബല്ല, ബല്ല, ആ രണ്ട് ലാമത്ത് തൊട്ട് തൊട്ട് വന്നുകൊണ്ട് ഒന്നിച്ച് ഉച്ചരിച്ചാൽ മതി. ബല്ല. യഖാഫുനൽ ആഖിറ. കല്ല മദ് മുംഫസിൽ. ഇന്നഹു നൂൻ മുശദ്ദദ. തസ്കിറ ഇന്നഹു അവിടെ ചെറിയൊരു ഹു കഴിഞ്ഞിട്ട് അല്പം ചെറിയ മദ്. ഫമൻ ഷാ നൂനുസാക്കിന് ശേഷം ഷീന്. ഇഖ്ഫാ ഷാ മദ്. മുത്തസിൽ ذكر وما يذكرون إلا أن يشاء الله. إلا أن مد منفصل. أن يشاء نون ساكنك الشاشم. أن يشاء نون ساكن يا أن إدغام بغن. يشاء مد متصل. هو أهل التقوى وأهل المغفرة. أتريل أقول دوادام أبقى سورة أوساني كيان.

0: المغفرة.
1: هو أهل التقوى وأهل المغفرة.
0: اللهم اغفر لنا يا غفار. ഇനി അടുത്ത സൂറത്ത് നോക്കാം. അടുത്ത സൂറത്ത് അൽ മുസമ്മിൽ, സൂറത്തുൽ മുസമ്മിൽ നോക്കാം. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹ മദ് മുൻഫസിൽ, ഖുമിൽ ലൈല ഇല്ലാ ഖലീല, നിസ്ഫഹു അവിൻഖുസ്, അവിൻ നൂൻ സാക്കിനു ശേഷം ഖാഫാണ് ഇഖ്ഫാ, മിൻഹു ഇൽഹാർ നൂൻ സാക്കിനു ശേഷം ഹാ, أو زد عليه ورتل القرآن ترتيلا. إنا سنلقي عليك قولا ثا تنوين ششم ثا أنا إنا نون نون مشددة ناشئة الليل هي أشد وطئا وطئا وطئا و تنوين ششم واو. إن لك في النهار, إن نون مشددة ഒന്നായിട്ട് മണിക്ക, പിന്നെ ഫിന്നഹാരി അവിടെ അങ്ങനെ തന്നെ, സബഹൻ തവീല, ആ ഇന്നലക്ക അത്ര മതി. അഖ്വാം കൈല വരെ ആറായത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ഇനി ഏഴാം താഴത്ത് ഇന്നലക്ക നൂൻ മുഷദ്ദത നന്നായിട്ട് മണിക്ക. വീണ്ടും സുബ്ഹാൻത തൻവിന് ശേഷം ത്വ വദ്കുരി സ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ വദ് മുഫസിൽ വത്തഖിദുഹു വഖീല വക്കീല വസ്ബിർ അലാ മാ യഖൂലൂന വഹജ്റുഹും ഹജ്റൻ ജ. തൻവിന് ശേഷം ജീമ ഇഖ്ഫാ ആണ്, നന്നായിട്ട് മണിക്കാം.

0: ശരി, ബാക്കി അടുത്തതിൽ നോക്കാം ഇൻഷാ അല്ലാ. വഖറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നമുക്ക് ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.